सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: ഹായ്, ഞാൻ മണിയമ്പിള രാജു.
1: മല മല മല കുഞ്ഞിന്റെ പേര് മല.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്.
2: ലോകകപ്പിന്റെ ആവേശം ഓരോ ദിവസവും ഇങ്ങനെ കളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. സ്മാർട്ട് ടോക്കും ഇന്ന് ലോകകപ്പിനൊപ്പമുള്ള സഞ്ചാരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ആദ്യം നമ്മളുടെ കൂടെ എത്തുന്ന അതിഥി സോക്കർ കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലിയാണ്. ഇംതിയാസ്, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്.
3: ഹായ് ഹായ്.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അരീക്കോട് മലപ്പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
3: നല്ല വിശേഷം, സുഖം സുഖം, ഹാപ്പി ആയിട്ട് പോകുന്നു.
2: ഫുട്ബോളിന്റെ
3: ആവേശത്തിൽ എങ്ങനെ പോവാണ്?
2: അതെ അതെ, ലോകകപ്പിന്റെ ആവേശം മലപ്പുറത്ത് എങ്ങനെയുണ്ട്?
3: മലപ്പുറത്തുള്ള ആവേശം
2: അതാണ്.
3: അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും മലപ്പുറത്താണ് ആവേശം. ഫ്ലെക്സുകളുടെ
2: മേളം,
3: ഫ്ലെക്സുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ.
2: അതെ അതെ, തീർച്ചയായും.
3: അതായത് ഓരോരുത്തർ വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് വെക്കുന്നു, അങ്ങനെ അങ്ങനെ.
2: എന്തുകൊണ്ട് മലയാളി ഡിഫറെന്റ് ആവുന്നു ഇക്കാര്യത്തിൽ?
3: മലയാളി എന്തുകൊണ്ട് ഡിഫറെന്റ് ആവുന്നു ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഫുട്ബോള് നെഞ്ചിലേറ്റിയ എല്ലാവർക്കും, പോർച്ചുഗൽ അതുപോലെ ബ്രസീൽ ഒക്കെ പുറത്തായതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ശരിക്കും നയൻറ്റീസ് കാലഘട്ടത്തിൽ ജനിച്ച എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. കാരണം അവരെ ചൈൽഡ്ഹുഡ് ശരിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ. അപ്പൊ അവരുടെ കളി കണ്ടിങ്ങനെ ഫീലായി പോകുന്ന ഇത് അവര് ലാസ്റ്റ് ഡാൻസ് ആണ് വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെ അവര് റിട്ടയർ ചെയ്യും. ആ സമയം ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത്രയും ആവേശത്തിൽ ഈ വേൾഡ് കപ്പിനെ എല്ലാവരും സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ.
2: ഓക്കെ, തീർച്ചയായിട്ടും ഒരു ഇറ അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിന്റെ ഒരു ഒരു തിരശീല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ.
3: അതെ അതെ, കാലഘട്ടം അവസാനിക്കല്ലേ. ഇനിയിപ്പോ അവരുടെ സ്ഥാനത്തേക്ക് ആര് വരും, ഇനി ആര് വന്നാലും അത് ശരിക്കും അവരുടെ മാറ്റം എല്ലാമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഇപ്പോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ നോക്കുകയാണെങ്കിൽ ബാലൻഡോർ 5 എണ്ണം നേടി, മെസ്സി 8 എണ്ണം. ഇങ്ങനെയൊക്കെ ഇത്രയും ബാലൻഡോറൊക്കെ കരിയർ നേടാന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതൊന്നും ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ ചൈൽഡ്ഹുഡൊക്കെ മനോഹരമാക്കിയ പ്രതിഭകളാണ് ഈ 3 പേരും.
2: തീർച്ചയായിട്ടും
3: പോവാന്ന് പറയുമ്പം എന്തായാലും വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ.
2: ഓക്കെ, ഓരോരുത്തരെയും നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെസ്സി എന്ന് പറയുന്ന താരത്തെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഫുട്ബോൾ ലോകം, ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും ഒക്കെ തന്നെ അത്ര മനോഹരമായിട്ട് ലൈഫിനെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കളിക്കളത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മെസ്സി എന്ന താരത്തെ എങ്ങനെയാണ് ഇംതിയാസ് അലി എന്ന, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ഏത് തരത്തിലാണ് കാണുന്നത്?
3: മെസ്സിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഇന്നലെ ഇനാഗുറേഷൻ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ, ഇന്നലെ 2 ദിവസം മുന്നേ. അപ്പൊ ഞാൻ അവിടെ മെസ്സിയുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സി റൊസാരിയോ, അർജന്റീനയിലെ റൊസാരിയോയിലാണല്ലോ ജനിക്കുന്നത്. അതായത് ഫാമിലിയിലെ 3rd മോനായിട്ടാണ്, മക്കളിൽ 3rd മോനായിട്ടാണ് മെസ്സി ജനിക്കുന്നത്. അപ്പൊ മെസ്സി ജനിക്കുന്ന 4th വയസ്സിൽ തന്നെ മെസ്സിയുടെ ഫുട്ബോൾ കാണുക, ഫുട്ബോൾ കളിക്കുന്നത്, അതായത് മൂത്ത കുട്ടികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് അവന്റെ മുത്തശ്ശി കാണാൻ. മുത്തശ്ശി കണ്ടപ്പോ തന്നെ അത് നന്നായി തട്ടുന്നുണ്ടല്ലോ ബോള്, അവരെക്കാളും ബെറ്റർ ആയിട്ട് തട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു മുത്തശ്ശിക്ക്. അങ്ങനെ അവനിങ്ങനെ വാച്ച് ചെയ്ത് അങ്ങനെ പിന്നെ ഇവനെ എന്ത് ചെയ്ത് വേറെ അക്കാദമിയിലൊക്കെ ചേർത്താൻ കൊണ്ടുപോയി. അപ്പൊ അതിന്റെ ഇടക്കാണ് അറിയാലോ ഗ്രോത്ത് ഹോർമോന്റെ ഡെഫിഷ്യൻസി, അത് വരുന്നു, അത് പിടിപെടുന്നു. ഡോക്ടർമാർ വിധി ചെയ്തുന്നു ഇനി കളിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്നൊക്കെ രക്ഷപ്പെട്ടിട്ടാണ് മെസ്സി എന്ത് ചെയ്യുന്നത്, കളി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, മുത്തശ്ശിയും ഒപ്പം നിന്ന്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോ മെസ്സി ഏത് ഗോൾ അടിച്ചാലും മെസ്സിയുടെ സെലിബ്രേഷൻ നമ്മളൊക്കെ കാണുന്നതാണ്. അതായത് തന്റെ മുത്തശ്ശിക്ക് സമർത്ഥിക്കുകയാണ് എന്നുള്ളത്, കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ള ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ. അപ്പോ അതൊക്കെ, അതെ അതെ, അതൊക്കെ ആ വികാരം മെസ്സി ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു സമയത്ത് മെസ്സി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മെസ്സിയുടെ കൂടെ സ്വന്തം മുത്തശ്ശി നിന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ മെസ്സി ബാഴ്സലോണയിൽ എത്തുന്ന അവര് കാര്യങ്ങളൊക്കെ നോക്കുന്നു, മെസ്സി വളരുന്നു, ദെൻ നമ്മളും മെസ്സിയുടെ വളർച്ച കാണുകയാണ്. മെസ്സി ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുന്ന ആ ഒരു ഡെബ്യൂ മാച്ചൊക്കെ എന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ ശരിക്കും നമ്മൾ ഒരിക്കലും കരുതിയൊന്നുമില്ല ഇന്നത്തെ മെസ്സി ആവുമെന്നുള്ളത്. എന്തായാലും ഓരോ മാച്ചും മെസ്സിന്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അർജന്റീനയുടെ മാച്ചൊക്കെ കാണുന്നത്. ഓരോ മാച്ച് കഴിയുമ്പോഴും ഇനി അടുത്ത മാച്ചിലേക്കുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോ എന്തായാലും ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലക്ക് നോക്കുകയാണെങ്കിൽ ദ ഗോട്ട് ഓഫ് ഫുട്ബോളർ മെസ്സി തന്നെയാണ്.
2: റൊണാൾഡോയും നമ്മുടെ ലൈഫില് നമുക്കൊരു കഠിനാധ്വാനം, അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെ നമുക്ക് ഉയർന്നു വരാം, നമുക്കില്ലാത്ത സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അസാധ്യങ്ങളെ എങ്ങനെ സാധ്യമാക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളാണ് റൊണാൾഡോ.
3: ഇപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഹാർഡ് വർക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോ 41 ഏജ് കഴിഞ്ഞു. ഇപ്പൊ ആൾക്ക് ആളിപ്പോഴും കളിക്കളത്തിൽ ഉണ്ടെങ്കിൽ അത്രത്തോളം ഫുട്ബോളിനോടുള്ള പാഷനാണ്. കളി നിർത്താൻ എത്ര പ്ലേയേഴ്സ് കളി നിർത്തുന്നത്, 30-34 വയസ്സാവുമ്പോഴേക്കും എത്ര പ്ലേയേഴ്സ് കളി നിർത്തുന്നത്, പാഷനെ കരിയർ അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ക്രിസ്ത്യാനോക്ക് ചെയ്യാം, പക്ഷെ ക്രിസ്ത്യാനോ അതൊന്നും ചെയ്യാതെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഫുട്ബോളിനെ അത്രക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും അതിനെ പാഷനായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ടുമാണ്. അപ്പൊ അവരൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പാണെന്ന് പറയുമ്പോ ഫുട്ബോൾ പ്രേമികളായ എല്ലാവർക്കും അത് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.
2: മറ്റൊരു വലിയൊരു സ്റ്റോറി ഉള്ള ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. നമുക്ക് ഈ താരങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അദ്ദേഹം. കാരണം
3: അതെ മോഡ്രിച്ച്, ജർമ്മൻ ഗോൾ കീപ്പർ നോയർ, ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം ആ കൺസിസ്റ്റൻസി നോക്കാനാണ്. അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡിൽ. കാരണം ഇതിന് ബാക്കിൽ കുറെ പേര് വളരുന്നുണ്ടല്ലോ, അവർക്കൊപ്പം കോമ്പറ്റീഷൻ എന്തായാലും എല്ലാവർക്കും ഇപ്പൊ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മറികടന്ന് ഇപ്പഴും പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ അത്രക്കും കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് മാത്രാണ്. അപ്പൊ നോയർ എന്താ ലാസ്റ്റ് ജർമ്മനി ഈ വേൾഡ് കപ്പില് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് പോയല്ലോ, അതുപോലെ തന്നെ ഒറ്റവാദ കഴിഞ്ഞ ദിവസം ദൻ മോഡ്രിച്ച് പോയി. മോഡ്രിച്ചിന്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് ക്രൊയേഷ്യ പറഞ്ഞ ഒരു ഉള്ളത് നമ്മൾ അറിയുന്ന തന്നെ മോഡ്രിച്ചിലൂടെയൊക്കെയാണ്. അപ്പോ മോഡ്രിച്ചും ആദ്യം റയൽ മാഡ്രിൽ നിന്ന് റിട്ടയർ ആയപ്പോ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ നഷ്ടങ്ങൾ തന്നെയാണ്, ഈ ലോകകപ്പ് ഒത്തിരി
2: നഷ്ടങ്ങളാണ്. അതിൽ പെട്ടെന്ന് ഇപ്പൊ കൺമുന്നിൽ വരുന്നത് നെയ്മർ കൂടിയാണ്. നെയ്മർ ഇങ്ങനെ എന്താ പറയാ, കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്നത് ഫുട്ബോൾ ലോകത്തിന് മുഴുവൻ ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യമായിരുന്നു.
3: എക്സാക്ട്ലി നെയ്മറിന്റെ കാര്യം പറയുമ്പോ, നെയ്മർ അത്രയും സ്കില്ലുള്ള ഒരു പ്ലെയറ് ഇന്ന് വേൾഡിൽ ഉണ്ടോയിച്ചില്ല. മെസ്സി റൊണാൾഡോ ഒക്കെ നോക്കുന്ന സമയത്ത് സ്കില്ലിന്റെ കാര്യത്തില് നെയ്മറാണ് ഒന്നുകൂടെ ബെറ്റർ. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ യൂട്യൂബിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാവും, ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സും യൂട്യൂബിൽ നെയ്മറിന്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ആ സ്കില്ലൊക്കെ ചെയ്യുന്ന ഒത്തിരി പ്ലേയേഴ്സ് ഇപ്പോഴും വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. അപ്പൊ നെയ്മറിന്റെ ഇഞ്ചുറി ഭയങ്കരമായിട്ട് നെയ്മറിനെ എന്തായി കരിയറിനെ ബാധിച്ചു.
2: അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ലോകകപ്പ് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്ന ഒരു വേർഡാണ് കുഞ്ഞൻ ടീമുകൾ. ഈ ലോകകപ്പിലെ കുഞ്ഞൻ ടീമുകൾ ഏതൊക്കെയാണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ഇത്തവണ ശരിക്കും കുഞ്ഞൻ ടീമുകൾ കുഞ്ഞൻ ടീമല്ല, വലിയ ടീമുകളായിട്ട് മാറി എന്ന് പറയേണ്ടി വരും. കാരണം ആ രാജ്യങ്ങളുടെ തലയിലെഴുത്ത് തന്നെ ലോകകപ്പ് മാറ്റിക്കളഞ്ഞു എന്നുള്ളതുണ്ട്. ഇപ്പം കിറോസോവ ആണെങ്കിലും കേപ്പ് വെർദി ആണെങ്കിലും കോങ്കോ ആണെങ്കിലും ഒക്കെ നമ്മളുടെ ഹൃദയത്തിൽ കയറി പറ്റിയ ടീമുകളാണ്.
3: നമുക്കറിയാം 32 കൺട്രീസ് ആയിരുന്നു കഴിഞ്ഞ ലോകകപ്പ് വരെ ഉണ്ടായിരുന്ന ടീമുകൾ, ഇപ്പോ 48 ടീംസ് ആയി. ആ 48 ടീംസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ടീമുകളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും ലോക ഭൂപടത്തിൽ ഇങ്ങനെയൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റിയതും. ഈ 48 കൺട്രീസ് ആയതിന് എനിക്ക് തോന്നുന്നു ആവേശം ഉണ്ടോ എന്ന് ചോദിച്ചാല് എന്തായാലും ആവേശത്തിനൊന്നും മങ്ങലേറ്റിട്ടില്ല. കുറെ കൂടി ടീമുകൾ അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. എന്തായാലും അടുത്ത വർഷം എനിക്ക് തോന്നുന്നു 64 ടീംസ് ഉണ്ടാവും. എന്തായാലും ഈ ടീമുകളുടെ പ്രകടനം പറഞ്ഞാല് അസാധ്യ പ്രകടനമായിരുന്നു. കുറെയൊക്കെ ടീമുകൾ ആഫ്രിക്ക എന്ന് വരുന്നതാണ്, കോങ്കോ അതുപോലെ കുറസാവോ കേപ്പവേഡ. അപ്പൊ ഈ ടീമുകളൊക്കെ എന്ന് പറഞ്ഞാല് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ അവര്. അവര് കളിച്ചത് ജയിക്കാൻ വേണ്ടി മാത്രം. എതിരാളികൾ ആരും ആയിരിക്കട്ടെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ കളത്തിൽ ചെയ്യൂ. 100% ആണ് അവർ കളത്തിൽ കൊടുത്ത്. നമുക്ക് ഇന്നത്തെ വേൾഡ് കപ്പിൽ കളിക്കുന്ന പല പ്രമുഖ ടീമുകളും 100% ഒന്നും കൊടുക്കുന്ന നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവര് എന്ത് ചെയ്തിട്ടാണെങ്കിലും വിജയം കൈവരിക്കും, ഇല്ലെങ്കിൽ സമനില. തോൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മനസ്സാണ്. അത് ശരിക്കും നമ്മൾ കളത്തിൽ കണ്ടു, നമ്മൾ പ്രവചിക്കാത്ത റിസൾട്ട്. ഇപ്പൊ കേപ്പവർഡനൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അവർ സ്പെയിനെ പൂട്ടി 0-0, ഞാൻ ഉറുഗെ 2-2, പിന്നെ സൗദി ഏറ്റും സമനില. അവര് ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റിട്ടില്ലല്ലോ, സമനില. പിന്നെ നേരെ വരുന്നത് അർജന്റീനയുടെ അടുത്തേക്കാണ്. അത് അവർക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര മുതൽക്കൂട്ടാണ് അർജന്റീനയെ കിട്ടുക എന്ന് പറഞ്ഞാല്. കാരണം അർജന്റീനയായിട്ട് മത്സരിക്കുമ്പോ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ആ ടീമിനെ പറ്റി ലോകം അറിയാണ്. ലോകം അറിയാണല്ലോ അർജന്റീനയായിട്ടാണ് മുട്ടാൻ പോകുന്നതെന്നുള്ളത്. എനിക്കുമ്പോ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ആ ടീമിനെ പറ്റി ലോകം അറിയാണ്. ലോകം അറിയാണല്ലോ അർജന്റീനയായിട്ടാണ് മുട്ടാൻ പോകുന്നതെന്നുള്ളത്. എന്നിട്ട്

0: ആക്കണോ? 20 മില്യൻ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ ടീമിനെ നമ്മളെ പ്രകടനം കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേദിയാണല്ലോ വേൾഡ് കപ്പ്. അത് മുതലാക്കാൻ പറ്റിയാല് അത്രയും ബെസ്റ്റ് വേറല്ലല്ലോ ഫുട്ബോളില്. അതെന്തായാലും ഇനിയുള്ള വർഷങ്ങളിലൊക്കെ അവരെ ടീം ഉണ്ടാവണം, ഒന്നുകൂടെ ബെറ്റർ ആക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാ ടീമിനെയും പേടിക്കേണ്ട സാഹചര്യമാണ്.
1: ഒപ്പം ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ മറ്റൊരു ഭംഗി എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിലെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ, നോർവേ ടീം കൊണ്ടുവന്ന ആ ഒരു തകർപ്പൻ സെലിബ്രേഷൻ. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സെലിബ്രേഷൻസ് സ്റ്റേഡിയങ്ങളിൽ തീർക്കുന്ന ഒരു അലയൊലി, അതൊരു ഭയങ്കര സംഭവമാണ് അല്ലേ?
0: ഓ പറയാണ്ടോ, ഇത്രയും ആവേശം കാണികൾ കളി കഴിഞ്ഞിട്ടും അവരുടെ ആവേശം ചോരരുത്. അതിനു വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയെന്നല്ല, അതെന്താണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണികൾക്ക് ഒന്നുകൂടെ ആവേശം കൂടല്ലേ, നമ്മൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക, അവരും സെലിബ്രേറ്റ് ചെയ്ത് പോട്ടെ, ആ ഒരു മെന്റാലിറ്റി അല്ലേ. ശരിക്കും അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഓരോ ഓഡിയൻസും. അവരുടെ ഓഡിയൻസ് പ്രത്യേകിച്ച്, നോർവേയുടെ ഓഡിയൻസ് പ്രത്യേകിച്ച് അത് എൻജോയ് ചെയ്യും. എന്നും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഹൂർത്തമായിരിക്കും.
1: അപ്പൊ എന്തായാലും ഏത് ടീം കപ്പെടുക്കും എന്നുള്ളതാണ്, അർജന്റീന വീണ്ടും ഒരു എന്താ പറയാ അടുത്തൊരു കപ്പിനായിട്ട് ഉയർത്തുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണോ?
0: എനിക്ക് ആഗ്രഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടിക്കണം എന്നായിരുന്നു, അല്ലെങ്കിൽ നെയ്മർ. ഇപ്രാവശ്യം അർജന്റീന ഫാനാണ് എങ്കിൽ കൂടെ എനിക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോ എന്തായാലും നടക്കില്ല, അപ്പൊ മെസ്സി തന്നെ നേടണം എന്നാണ് ആഗ്രഹം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ സ്ട്രോങ് ടീം പറഞ്ഞ ഫാൻസാണ്. ഫാൻസിനെ ഏത് ടീം തോൽപ്പിക്കുന്നുവോ
1: അവരായിരിക്കും
0: കിരീടം നേടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അല്ലെങ്കിൽ ഫ്രാൻസ് കിരീടം നേടും.
1: ഓക്കെ, അപ്പം ഫൈനൽ താങ്കളുടെ ഒരു പ്രെഡിക്ഷൻ വന്നിട്ട് ഫ്രാൻസ് വേഴ്സസ് അർജന്റീന തന്നെയാണ്?
0: ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ആയിരിക്കും,
1: മാറ്റമില്ല. അപ്പൊ എന്തായാലും
0: ഫ്രാൻസിൽ പറയുമ്പോ ഒലീസ് എന്ന പ്ലെയർ വന്ന കാരണം നല്ല മാറ്റമുണ്ട് ഫ്രാൻസ് ടീമില്. അസിസ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ തന്നെ, എത്ര
1: അസിസ്റ്റ്.
0: പിന്നെ ശരിക്കും ഈ ലോകകപ്പ് നമുക്ക് കാട്ടിത്തന്ന പ്ലെയർ എന്ന ഒലീസ ആയിരിക്കും. മുന്നേ ആളുണ്ടെങ്കിലും ഈ ലോകകപ്പ് ഒന്നുകൂടെ ആളെ കാണിച്ചു തന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, അങ്ങനെ ഇത്തവണത്തെ ലോകകപ്പിൽ ലോകം ശ്രദ്ധിച്ച ഏതൊക്കെ പ്ലെയേഴ്സിന്റെ പേരെടുത്ത് പറയാൻ പറ്റും?
0: ഒന്ന് പോയി കഴിഞ്ഞാൽ നോ ഡൗട്ട് ഒലീസ.
1: വളരെയധികം സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. എന്താ പറയാ, വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇനിയും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു ഇംതിയാസ്, താങ്ക് യു സോ മച്ച്.
0: ഓക്കെ
1: ഓക്കെ, ബൈ ബൈ ബൈ ബൈ ബൈ. ഇനി ഒരു അതിഥി കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇത് സ്മാർട്ട് ടോക്ക് ആണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sinnoh 91.7 FM, Qatar's favorite radio station.
1: രണ്ടായിരത്തി 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: 2026 ലോകകപ്പിന്റെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണ് ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ. നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകനും സ്പോർട്സ് ജേർണലിസ്റ്റുമായ ഹുബൈബ് ആണ്. ഹുബൈബ്, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. എങ്ങനെ ആസ്വദിക്കുന്നു ഈ ലോകകപ്പ് മത്സരങ്ങളും ഈ ദിവസങ്ങളും ഒക്കെ?
1: ഓ, ലോകകപ്പിന്റെ മനോഹരമായ ദിവസങ്ങളും മനോഹരമായ മത്സരങ്ങള്, വളരെ നല്ല രസകരമായ മത്സരങ്ങൾ. പാതിരാത്രി ഉറക്കം ഇഞ്ഞ് പിറ്റേന്ന് നമ്മളിങ്ങനെ ഉറക്കമളച്ച് നടക്കുന്നതിന്റെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ.
0: നല്ല മെമ്മറിയായി മാറിയല്ലേ?
1: തീർച്ചയായും തീർച്ചയായും. ഓരോ മത്സരങ്ങൾക്കും അതിന്റേതായ ത്രില്ലിംഗ് ആയ മത്സരങ്ങളായിരുന്നു. ഗ്രൂപ്പ് റൗണ്ട് മുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടീമുകൾ പിന്നെ വൻ അട്ടിമറികൾ നടത്തുന്നു, അതേസമയം നമ്മള് വലിയ പ്രതീക്ഷ നൽകിയ ഒരു പൊലിയുന്നു. അതൊക്കെയാണല്ലോ ഇതിന്റെ കളിയുടെ സൗന്ദര്യം. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ആകുമ്പോൾ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് തന്നെ. 48 ടീം ആകുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ആകും, കുറച്ചുകൂടെ പങ്കാളിത്തം, പുതിയ ടീമുകൾ, പുതിയ കളിക്കാര്, പുതിയ താരങ്ങളൊക്കെ ഇങ്ങനെ സജീവമാകുന്നതിന്റെ ഒരു ഒരു വലിയൊരു ഫെസ്റ്റിവൽ കുടിയിറങ്ങാൻ പോവുകയാണ്.
0: ഈ പറഞ്ഞ പോലെ തന്നെ ഈ വലിയൊരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോ ഈ വലിയ ഫെസ്റ്റിവലില് പെട്ടെന്ന് ലോക ശ്രദ്ധ നേടുന്ന ആളുകളുണ്ട്. 90 മിനിറ്റ് കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടി അവരുടെ ജീവിതം തന്നെ തലവര മാറുന്ന ആളുകളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ചില ചെറിയ ടീമുകൾ, ചെറിയ ടീം എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന പോലെ, കുഞ്ഞൻ ടീമുകൾ എന്നൊക്കെ വായിക്കുന്ന പോലെ, ഇത്തവണ ഇഷ്ടപ്പെട്ട ടീമുകൾ ഏതൊക്കെയാണ്?
1: അതെ അതെ, നമുക്ക് എപ്പോഴും ലോകകപ്പിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പിന്നെ ഓരോ 2002 സെനഗൽ വന്ന വലിയൊരു അട്ടിമറി, അത് ലോക ചാമ്പ്യന്മാരെ ഫ്രാൻസിന് അട്ടിമറി സെനഗൽ, പിന്നെ വലിയ വിസ്മയുണ്ട്. 2010 ദക്ഷിണാഫ്രിക്കയുടെ ഒരു പ്രകടനമായിരുന്നു അതേപോലെ. അപ്പൊ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48 ടീമാകും കൂടുതൽ പുതിയ ടീമുകൾ, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട നമുക്ക് രണ്ട് രാജ്യങ്ങളാണ് കേപ്പ് വെർദോയും കുറസാവോയും. പിന്നെ ആ ഗ്രൂപ്പ് റൗണ്ടുകളിൽ കേപ്പ് വെർദോ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണല്ലോ വന്നത്, സ്പെയിൻ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിൽ നിന്ന്. പിന്നെ മികച്ച വിജയമായിട്ട് കേപ്പ് വെർദോ വരുന്നു. പിന്നെ അവരുടെ അങ്ങനെ രാജ്യം തന്നെ ആളുകൾ പരിചയപ്പെടുന്ന ലോകകപ്പോട് കൂടിയായിരിക്കാം. അപ്പൊ അവര് ഈ നോക്കൌട്ട് റൗണ്ടിൽ പുറത്തായെങ്കിലും ഏറ്റവും മികച്ച പ്രകടനം, അർജന്റീനയെ പോലെ ഒരു ടീമിനെ പിടിച്ചുയർത്താനും അവർക്ക് ഓർപ്പിക്കാനും കഴിയുക എന്ന് പറയുന്നത് ചില്ലർ കാര്യമല്ല. വേൾഡ് ചാമ്പ്യന്മാരായ ടീമാണ് അറിഞ്ഞത്. അപ്പോ അതേപോലെ തന്നെ കുറസാവോ, കുറസാവോ ജയിക്കാനോ അല്ലെങ്കിൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടാനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ഗോളും അവരുടെ പ്രകടനമൊക്കെ പിന്നെ ലോക നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ലോകകപ്പ് പോലെ വലിയൊരു വേദിയിൽ പിന്നെ പെർഫോം ചെയ്യാനുള്ള ശേഷി അവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെ വലിയ ചില്ലറ കാര്യമല്ല, വലിയൊരു കാര്യം. പിന്നെ നമ്മൾ ഇതിൽ ഇപ്പോ ശ്രദ്ധേയമായ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പൊ ജോർദാൻ, ജോർദാന്റെ ഒക്കെ കന്നി ലോകകപ്പാണ്. 2000 കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ തങ്ങളുടെ ഫുട്ബോൾ മികവ് എക്സിബിറ്റ് ചെയ്യാൻ കഴിഞ്ഞൊരു ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ഏഷ്യ കപ്പിൽ ഖത്തർ വേദി ഏഷ്യ കപ്പ് നമ്മളെ കാണിച്ചത്. അപ്പോ അവർക്കും അതേപോലെ തന്നെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ലോകകപ്പിന്റെ സവിശേഷത തന്നെ. ഇത്തവണ വന്ന ദക്ഷിണാഫ്രിക്കയിൽ മോശമല്ല, അത് ഗ്രൂപ്പ് എയിൽ നിന്ന് പിന്നെ മെക്സിക്കോ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും, ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാവുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയം തന്നെ. പിന്നെ നമ്മൾ അതിൽ ഇതാക്കേണ്ടത് അമേരിക്കയാണ്, ആതിഥേയരായ അമേരിക്ക. അമേരിക്കയുടെ ഫുട്ബോൾ വളരെ മികച്ച നിലയിൽ ക്രിക്കറ്റിലാണ് അമേരിക്ക മറന്നത് അല്ലെ പുറത്താകുന്നത്. അപ്പോ ആ ഒരു മൊത്തത്തില് അങ്ങനെയുള്ള കുറെ മിറാക്കിളുകള് നമ്മള് സ്ഥിരമായി കാണുന്ന ഫുട്ബോൾ ടീമുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഫുട്ബോളിന്റെ പുതിയ പവർ ഹൗസുകൾ വരാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഈജിപ്ത്, ഈജിപ്ത് അർജന്റീനയെ പോലെ ഒരു ടീമിനെ കളിയുടെ 50 മിനിറ്റ് വെള്ളം കുടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ടീമാണെന്ന് ഈജിപ്ത് ലോകത്തെ തെളിയിച്ചു എന്നുള്ളതും ഈ ലോകത്തിന് മറ്റൊരു സവിശേഷത തന്നെയാണ്.
0: ഈ ലോകകപ്പിൽ നമുക്ക് പ്രിയപ്പെട്ട കുറെ ഗോൾ കീപ്പേഴ്സ് ഉണ്ട്.
1: ഗോൾ കീപ്പർമാര് നമ്മളൊരു വേൾഡ് കപ്പ് പോലെ ഒരു മത്സരം വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ ക്ലബ് ഫുട്ബോളിലൊക്കെ തിളങ്ങുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന ഗോൾ കീപ്പർമാർ, എമിലിയാനോ അല്ലെങ്കിൽ പിന്നെ തിബോ കൊർട്ടുവ, പിന്നെ പോർച്ചുഗലിന്റെ ഈഗോ, അങ്ങനെ സ്പെയിനിന്റെ ഉന്നായി സിമോണ, അങ്ങനെയുള്ള കുറെ ഗോൾ കീപ്പർമാര് നമ്മുടെ ഓർമ്മയിലേക്ക് അവർ ക്ലബ് ഫുട്ബോൾ നന്നായിട്ട് തിളങ്ങുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള മിറാക്കിളുകളായിരുന്നു ഈ ഉസീനിയ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ആദ്യത്തെ മത്സരത്തിൽ 7 സേവുകൾ, നമ്മൾ ശരിക്കും ഫുട്ബോൾ കാണുമ്പേ നമ്മളതിൽ മിസ് ചെയ്യുന്നൊരു സംഭവമാണ് ഗോൾ കീപ്പർ. ഗോൾ അടിക്കുന്നവരെ നമ്മൾ ആഘോഷിക്കും, ടാക്കിൾ ചെയ്യുന്ന ഡിഫൻഡർ നമ്മൾ ആഘോഷിക്കും, പക്ഷെ ഗോൾ കീപ്പ് ചെയ്യുന്ന ആ സേവ് ചെയ്യുന്ന പിന്നെ ഗോൾ കീപ്പർമാർ പലപ്പോഴും നമ്മൾ ആഘോഷിക്കപ്പെടുന്നില്ല. അത് ഈ ലോകകപ്പിൽ പിന്നെ പല ഗോൾ കീപ്പർമാർ ആ പ്രകടനത്തിലേക്ക് വരൂ വന്നു എന്നുള്ള ഈജിപ്തിന്റെ ഗോൾ കീപ്പർ ഖത്തറിന്റെ നദ, അബു നദ എന്ന് പറയുന്ന ഗ്രൂപ്പ് റൗണ്ടിൽ ഖത്തറിന്റെ മികച്ച പ്രകടനമായി. അപ്പൊ അതില് പല പല പിന്നെ മൊറോക്കോയുടെ യാസിൻ പോലും, യാസിൻ മോനും ഒരു പുതിയ പ്ലെയർ ഒന്നല്ല, കഴിഞ്ഞ ലോകകപ്പിലും മൊറോക്കോയുടെ ഉദിപ്പിന് മുന്നേ യാസിൻ മോനും ഉണ്ടായിരുന്നു. പിന്നെ ഓർലാൻഡോ കഴിഞ്ഞ ദിവസം, അങ്ങനെയുള്ള ഒരുപാട് ഗോൾ കീപ്പർമാർ ശ്രദ്ധേയമായ ഗോൾ കീപ്പർമാരുടെ പിന്നെ ഗോൾ കീപ്പർമാരിൽ നമ്മളെ ഇപ്പോൾ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നതാണ് മെക്സിക്കോയുടെ ഒച്ചാവോ ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അയാൾ അദ്ദേഹം ഇത്തവണ റിട്ടയർ ചെയ്തു, പക്ഷെ 2006 മുതൽ 2010 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. ഒച്ചാവോടെ ഇത്തവണ വലിയ പ്രകടനങ്ങൾ കണ്ടിട്ടില്ല, ഒരു മാച്ച് മാത്രം ഒച്ചാവോ കളിച്ചാണ് അറിയായിരുന്നു. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാരുടെ ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാരണം ഇതുവരെ ഉള്ള വേൾഡ് കപ്പുകളിലും അല്ലെങ്കിൽ മത്സരങ്ങളിലും ഒക്കെ നമ്മൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഗോൾ കീപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒന്നല്ല ഒന്നിൽ കൂടുതൽ പേരുടെ പേരുകൾ പറയേണ്ടി വരുമായിരിക്കും, ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ആരാണ്?
1: തീർച്ചയായും ഇപ്പോ പറയപ്പെടുന്ന എമിലിയാനോ അർജന്റീനയുടെ സമകാലിക ഫുട്ബോളിൽ ഇപ്പൊ നമ്മൾ 2006 ലോകകപ്പ് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ബഫൺ, ജിയാൻ ലൂയിജി ബഫൺ ഉണ്ട്. പിന്നെ അതേപോലെ 2002 വേൾഡ് കപ്പ് ഓർത്തെടുക്കുമ്പോൾ ജർമ്മനിയുടെ ഒലിവർ ഖാൻ ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഗോൾ കീപ്പർമാരുണ്ട്. പിന്നെ പാബിയൻ ബാർത്തേസ് 98 അതേപോലെ ഈ ലോകകപ്പിന്റെ 2022 ലോകത്തിന്റെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരു ഗോൾ കീപ്പർമാരിൽ ഒരാള് എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ്. പിന്നെ അതേപോലെ സ്പെയിനിന്റെ ഗോൾ കീപ്പർ, പ്രധാനപ്പെട്ട ടീമുകളുടെ ഗോൾ കീപ്പർമാരും മോശക്കാരായിരുന്നില്ല എന്നുള്ള തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒറ്റനോട്ടത്തിൽ ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആദ്യം മൈൻഡിലേക്ക് വരുന്നത് എന്നാണുള്ളത്.
0: ഈ ലോകകപ്പ് ഇതിഹാസങ്ങളുടെ ഒരു ലോകകപ്പ് തന്നെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ?
1: തീർച്ചയായും തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ ആണ് ഇതെല്ലാം മെസ്സിയും ക്രിസ്ത്യാനോ ഒക്കെ 2022 വിട പറയുമെന്ന് പ്രതീക്ഷ. പക്ഷെ അവരുടെ ഒരു ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു പ്രകടനം, മെസ്സി ആയാലും ക്രിസ്ത്യാനോ ആയാലും നെയ്മർ ആയാലും പിന്നെ അതേപോലുള്ള ലെജൻഡറി പ്ലേയേഴ്സ് 100 ഈ മില്ലേനിയത്തിലെ ഈ ഫുട്ബോൾ ജനറേഷനെ സ്വാധീനിക്കപ്പെട്ട ആളുകൾ ഇവരൊക്കെ കളി കണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ വിശേഷമുള്ള തലമുറകളും ഏറ്റവും കൂടുതൽ ഫുട്ബോളിലേക്ക് ആകർഷിച്ചതും ആഘോഷിക്കപ്പെട്ടതും ഈ അവർക്ക് വേറെ സവിശേഷത ഉണ്ട്. ഇപ്പൊ പെലെയുടെയും അല്ലെങ്കിൽ മറഡോണ, ബാറ്റിസ്റ്റൂട്ട, ഈ പാറ്റിനെ സിതാനെ ഉൾപ്പെടെയുള്ള തലമുറകളുടെ ഫുട്ബോൾ അവർ കളിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ അതിനു മുമ്പ് മറഡോണയുടെ ഫുട്ബോളൊന്നും നമ്മളെ തലമുറയൊന്നും കണ്ടിട്ടില്ല, വായിച്ചറിഞ്ഞോ അല്ലെ പിന്നീട് വീഡിയോയിൽ കണ്ടോ. പക്ഷെ ഇവരുടെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നമ്മള് ലൈവായിട്ട് മത്സരം കാണുന്നു. ഇപ്പോ OTT പ്ലാറ്റ്ഫോം വഴിയും കളി കാണും, മൊബൈലിലുണ്ട് കളി കാണാം, TV കാണുന്നില്ല, വിശാലമായ ഒരു ലോകമാണ്. അപ്പോ ഇവരുടെ ഓരോ മാച്ചിലെയും ഓരോ പ്രകടനങ്ങളും പിന്നെ ഓരോ മൂവ്മെന്റുകളും ചെറിയ ക്ലിപ്പിങ് വീഡിയോ ക്ലിപ്പ് റീലുകൾ മുതലേ അത് ഫുൾ ലെങ്ത് മാച്ചുകൾ വരെ വീണ്ടും വീണ്ടും കാണാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടുള്ള കൂടുതൽ മുൻകാലങ്ങളെക്കാൾ ഈ വളരെ നമ്മളൊക്കെ സ്കൂൾ പിന്നെ നാട്ടിലെ നാടുമ്പുറങ്ങളിലൊക്കെ ആയാലും ഈ അല്ലെങ്കിൽ മെട്രോയിലൊക്കെ ആയാലും ചെറിയ കുട്ടികൾ വരെ, LKG കുട്ടികൾ വരെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ വരെ ഇവരുടെ ഇവരെ തിരിച്ചറിയാനും പിന്നെ ഇവരുടെ കളി ശൈലികൾ പഠി എന്നുവെച്ചാൽ അത്രയും സ്വാധീനിക്കപ്പെട്ട പിന്നെ ഫുട്ബോൾ ലോകത്ത് ഫുട്ബോൾ ഇറ്ററിയൽ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. അവർ ഈയൊരു സൗഭാഗ്യം കിട്ടിയ തലമുറ ആണ് നമ്മൾ ഇവരുടെ കാലത്ത് ഫുട്ബോള് കാണാനും പിന്നെ കളി ആസ്വദിക്കാനോ ഈ കളിക്കാരെ പിന്നെ ഇഷ്ടതാരങ്ങളായിട്ട് കൊണ്ടുനടക്കാനൊക്കെ കിട്ടിയ വലിയൊരു തലമുറ. അപ്പൊ അത് ഒരു പടിയിറങ്ങുന്ന ഒരു തലമുറ എന്നുള്ളവർക്ക് ഇപ്പൊ ലൂക്ക മോഡ്രിച്, നെയ്മർ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി ഇത് സമാനതകളില്ലാത്ത ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ലെജൻഡാണ്. നഷ്ടം നല്ലത് വലിയൊരു നഷ്ടമാണ്. അപ്പൊ അത് ആ നഷ്ടം എന്നതിനപ്പുറം അവരുടെ കളി കണ്ട തലമുറയാണ് ഞങ്ങൾ എന്ന് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഫുട്ബോളിലേക്ക് കാണാൻ വരുന്ന പുതിയ തലമുറയോട് പറയാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ ഞങ്ങൾ മറഡോണയുടെ കളി കണ്ടു, പിന്നെ അല്ലെങ്കിൽ മറഡോണ കനീഡിയ ഉൾപ്പെടെയുള്ള ലെജൻഡറി അർജന്റീന ടീമിന്റെ കളി കണ്ടവരാണെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ മുൻ തലമുറ നമുക്കൊരു അസൂയാണ് അവരുടെ. അതേപോലെ തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ മെസ്സിയുടെ കളി ഞാൻ ഖത്തറിലെ ഗാലറിയിൽ ഇരുന്ന് കണ്ടു, ക്രിസ്ത്യാനോയുടെ കളി ഞാൻ ഖത്തറിലെ ഗാലറിയിൽ ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ എത്രത്തോളം അടുത്ത് ഞാൻ കണ്ടു എന്ന് പറയാൻ കിട്ടിയൊരു ബാക്കിയുള്ളൊരു തലമുറ നമുക്ക് തീർച്ചയായും അങ്ങനെ തന്നെ. എന്തായാലും പിന്നെ ഒരു ലോങ് കരിയർ 2 പതിറ്റാണ്ടിലേറെ നീണ്ടുന്ന കരിയറിനുള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നു പറയുന്നത് എന്നുള്ളത് ഈ ലോകകപ്പിന്റെ നഷ്ടമാണ്. അതേപോലെ ഫുട്ബോൾ ആരാധകർ നമുക്ക് നൽകുന്ന ഒരു സന്തോഷം കൂടിയാണ്.
0: ഓക്കെ, അപ്പൊ താങ്ക് യു ബൈ, താങ്ക് യു സോ മച്ച് നമ്മളോട് ജോയിൻ ചെയ്തതിന്.
1: താങ്ക് യു.
0: കളിക്കളത്തിലെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിങ്ങിനെ മുന്നോട്ട് പോയത്. ഈ ആഴ്ചയിലെ സ്മാർട്ട് ടോക്കിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കൂടുതൽ കൂടുതൽ അതിഥികളുമായി നമുക്ക് കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി നൗ അവൈലബിൾ ഓൺ ആപ്പിൾ പോഡ്കാസ്റ്റ്
0: ആൻഡ്
1: ഗൂഗിൾ പോഡ്കാസ്റ്റ്.
2: You're
0: listening to
2: Qatar's favorite radio, Radio Suno 91.7. Kekke kekku kootukura.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസയിലും മുന്തസയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: ഹായ് എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, an exclusive sports roundup show.
3: ത്രില്ലർ പോരാട്ടങ്ങളുടെ, അട്ടിമറികളുടെ, ആവേശത്തിന്റെ, പ്രതീക്ഷകൾ തകിടം മറിച്ചിട്ടുള്ള, പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ആവേശം നിറഞ്ഞിട്ടുള്ള ആഴ്ചകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്കോർ ബോർഡിൽ ലോകകപ്പിന്റെ വിശേഷങ്ങളും മറ്റ് ഗെയിമുകളുടെ ആവേശവും ഒക്കെ ആയിട്ട് നമ്മൾ ഒന്നിച്ചൊരുമിച്ച് യാത്ര കൊണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ്. ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ വേൾഡ് കപ്പിൽ ഓരോ മത്സരങ്ങളും കൂടുതൽ എക്സൈറ്റിംഗ് ആകുകയാണ്. എക്സൈറ്റ്മെന്റിനോടൊപ്പം തന്നെ കുറെ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഒരു സൈഡിൽ കൂടെ വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും എല്ലാ ഇടങ്ങളിലേക്കും നമുക്കൊന്ന് പോവാം, ഓരോ മത്സരങ്ങളുടെയും ആവേശത്തിലേക്ക് പോവാം, നടക്കാനിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന മത്സരങ്ങളുടെ ആവേശങ്ങളിലേക്ക് പോവാം. എന്തായാലും ഓരോ മത്സരങ്ങളിലും വലിയ വലിയ ആവേശം നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ്. പല ടീമുകളും അവരുടെ പോരാട്ടം അത്ര മനോഹരമായി അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഹാറ്റ്സ് ഓഫ് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് കൈയടിക്കുകയാണ്. പ്രീ ക്വാർട്ടറും ക്വാർട്ടറും പോരാട്ടങ്ങൾ ഓരോന്നും അത്രമാത്രം ആവേശം നൽകുമ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരിക്കും നോക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ നിമിഷങ്ങൾ വരികയാണ്. ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ പോരാട്ടങ്ങൾ വരികയാണ്. ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ സൂപ്പർ സ്റ്റാറുകൾ വരികയാണ്. പുതിയ സൂപ്പർ സ്റ്റാറുകൾ വരുന്നു എന്ന് പറയുമ്പോൾ പഴയ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പോഴും രസകരമായിട്ട് കളിച്ച് മുന്നേറുന്നത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. എംബാപ്പയും ലയണൽ മെസ്സിയും തമ്മിലുള്ള ആ ഗോൾഡൻ ബൂട്ട് പോരാട്ടം ഉൾപ്പെടെ ഓരോ പോരാട്ടങ്ങൾക്കും അതിൻ്റെതായ ഒരു അഴകുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിൽ പല പ്രധാന ടീമുകളും നമ്മൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ആരാധനയോടുകൂടിയും കണ്ടിട്ടുള്ള ടീമുകൾ വീണു പോകുന്നത് കണ്ട് ആരാധകരിൽ നിന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എതിരായിട്ട് നിന്നവർ കളിയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഈ കളിയാക്കലുകളും കൂകിവിളികളും ഒക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ കഥകളുമായിട്ടാണ് ഇന്ന് സ്കോർ ബോർഡ് എത്തിയിരിക്കുന്നത്. തോറ്റുപോയ ടീമുകളും പോരാട്ടത്തിൻ്റെ കഥ പഠിപ്പിച്ചിട്ടാണ് നമ്മളുടെ അടുത്തുനിന്ന് ടാറ്റ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ നമുക്ക് യാത്രയാകുന്നത്, നമ്മളെ എന്താ ഫുട്ബോൾ ലോകത്ത് ഇനിയൊരു വേൾഡ് കപ്പിൽ നമ്മൾ കാണാതെ പോകുന്നത് വലിയ ലെജൻഡ്സിനെ കൂടിയാണ്. ചില ആളുകളുടെ പേരുകൾ അടുത്ത വേൾഡ് കപ്പുകളിൽ നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ആ കഥകളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

Scoreboard. An exclusive sports roundup show. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട ഒരു മത്സരത്തിലേക്ക് ഓടിച്ചാടി പോയാലോ. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. റേഡിയോ സിനോയിൽ കൂടെ ഞാൻ അച്ചാണ്. ഓരോ മത്സരങ്ങളും അത്രമാത്രം എക്സൈറ്റ്മെന്റ് വരുമ്പോൾ ഇവൻ കേട്ടുപോകുന്ന അർജന്റീന ഫാൻസ് വരുന്നുണ്ടാവും. ഞങ്ങളുടെ ടീമിനെ കുറ്റം പറയാനേ വരുന്നെങ്കിൽ നല്ല ഇടി കിട്ടും എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു ടീമിനെയും കുറ്റം പറയാനല്ല, കുറ്റം പറയാനും പറ്റൂല. കാരണം വേൾഡ് കപ്പിൽ ഫിഫയുടെ റഫറിമാരുടെ തീരുമാനങ്ങൾ അന്തിമമായിട്ടുള്ളൊരു തീരുമാനങ്ങളാണ്. വാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് ഓരോ ഫുട്ബോൾ എക്സ്പെർട്ടുകളും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അർജന്റീന ഈജിപ്റ്റ് മത്സരം ഒമ്പോ തീപാറിയ മത്സരമായിരുന്നു. ഒരു മത്സരത്തിന്റെ മെറിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കിടലിനായിട്ടുള്ള ഒരു മത്സരം. 70th minute വരെ അർജന്റീന പന്തടക്കത്തിലൊക്കെ മുൻപന്തിയിലായിരുന്നു. പക്ഷെ ഗോളടിക്കാൻ കഴിയാതെ എവിടെയോ അവരൊന്ന് തളപ്പിഴകളോടുകൂടി നിൽക്കായിരുന്നു. പക്ഷേ 70th minute തൊട്ട് മത്സരത്തിന്റെ അവസാന വിസിൽ വരെ നമ്മൾ കണ്ടു ആ ഒരു ചാമ്പ്യൻ ടീമിനെ, ലയണൽ മെസ്സിയുടെ ആ ഒരു ചാമ്പ്യന്മാരുടെ ടീം. ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസം കളത്തിലുള്ളിടത്തോളം നേരം എത്ര ഗോളുകൾക്ക് മുന്നിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് ഏത് സമയവും ആ ഒരു മാന്ത്രികന്റെ ഇടം കാലിന്റെ കരുത്തിൽ ആ ടീം തിരികെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് അട്ടിവരെ ഇടുന്നതായിരുന്നു സ്കലോണിന്റെ അർജന്റീന ടീം അന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത്. എന്ത് രസമായിട്ടാണ് ആ ഒരു ടീം ആ ഒരു മത്സരത്തെ നേരിട്ടത്. ഇപ്പം അതിനകത്തുള്ള വിമർശനങ്ങൾ മാറ്റി നിർത്തി ആ മത്സരത്തിന്റെ മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വിമർശനങ്ങൾ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. 70th minute വരെ, അതായത് ഫസ്റ്റ് ഹാഫ് വരെ സെന്റർ ഫോർവേഡായിട്ടായിരുന്നു മെസ്സി ടീമിന്റെ ഭാഗമായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സ്കലോണി തന്ത്രങ്ങളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. ലെഫ്റ്റ് വിങ്ങിലേക്ക് മെസ്സി മാറുന്നു. ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറിയതിന് ശേഷം തന്നെ ടീമിൽ ചെറിയൊരു ഉണർവ് വരുന്നു. ആദ്യത്തെ അസിസ്റ്റ് മെസ്സി നടത്തുന്നത് ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ്. രണ്ടാമത്തെ ഗോള് മെസ്സി നേടുന്നതും, അതായത് മാച്ചിലെ രണ്ടാമത്തെ ഗോള് അർജന്റീനയുടെ നേടുന്നതും മെസ്സി ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ് ആ ഒരു ഗോള് സ്കോർ ചെയ്തതെന്ന് പറയുന്നത്. ആ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തപ്പോഴത്തേക്ക് അർജന്റീന പൂർണ്ണമായ ട്രാക്കിലേക്ക് എത്തി. എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോയിരുന്നെങ്കിലും അർജന്റീന എക്സ്ട്രാ ടൈമിൽ സ്കോർ ചെയ്ത് ജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഒരു വലിയ കൈയടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല ഈജിപ്റ്റിന്. ആദ്യത്തെ 70th minute അർജന്റീനയെ പിടിച്ചുകെട്ടാൻ ഈജിപ്റ്റിന് കഴിഞ്ഞു. പന്തടക്കത്തിൽ അർജന്റീന മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്തും കൃത്യമായ ലോങ് ക്രോസുകളിലൂടെ ഗോളുകളാക്കി മാറ്റുന്ന ഒരുപാട് അവസരങ്ങൾ അവർ സൃഷ്ടിച്ചു. ഗോളുകൾ അടിച്ചുകൂട്ടി. ഒരു ഗോൾ അവർക്ക് നിഷേധിക്കപ്പെട്ടതിൽ സങ്കടമുണ്ട്. പക്ഷേ ആ ഒരു പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ടീമിനെതിരെ തലയുയർത്തിപ്പിടിച്ചാണ് ഈജിപ്റ്റിന്റെ മടക്കം എന്ന് പറയുന്നത്. ഏതായാലും വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഗോളടിച്ച് കളിച്ച് ജയിച്ച് തന്നെയാണ് അർജന്റീന മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Radio Suno. Radio Suno. 91.7 FM. Qatar's favorite radio station.
1: Scoreboard. An exclusive sports roundup show.
2: ചില പടിയിറക്കലുകൾ വല്ലാത്തൊരു വേദന തരും, അല്ലെങ്കിൽ ആ ആളെ സ്നേഹിക്കാനോ ആ ആളെ ഇഷ്ടപ്പെടാനോ ആ ആൾക്ക് വേണ്ടി കൈയടിക്കാനോ നമ്മൾ ആ ഒരു ടീമിൻ്റെ ആരാധകനാകണമെന്നുമില്ലായിരിക്കും. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. അങ്ങനെ ചില പേരുകൾ കൂടി ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പടിയിറങ്ങുന്ന ഒരു ടൈമാണ്. ആദ്യം നമുക്ക് ആദ്യം പുറത്തുപോയ ടീമിലേക്ക് തന്നെ പോവാം, മഞ്ഞപ്പട ബ്രസീൽ. ബ്രസീൽ ആരാധകരുടെ ഹൃദയം കീറിമുറിച്ചതുപോലെ ആയിരുന്നു നോർവേക്കെതിരായിട്ടുള്ള ഒരു പരാജയം എന്ന് പറയുന്നത്. അത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ടീം മുന്നോട്ട് കുതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നോർവേയുടെ പടക്കുതിര ഹാലൻഡിന്റെ വകയുള്ള രണ്ട് ഗോളുകൾ ബ്രസീലിനെ ആ ഒരു മത്സരത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിന് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ചെറുതല്ലായിരുന്നു. ഒരു പെനാൽറ്റി ഉൾപ്പെടെ പാഴാക്കിക്കൊണ്ടാണ് ബ്രസീൽ മുന്നോട്ട് വന്നത്. ആരാധകർക്ക് ഇപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു നിരാശയായിട്ട്, വലിയൊരു വേദനയായിട്ട്, ഒരു ചങ്കിടുപ്പായിട്ട് ആ ഒരു പെനാൽറ്റി മിസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. ആ പെനാൽറ്റി ഒരുപക്ഷെ സ്കോർ ചെയ്തിരുന്നെങ്കിൽ ടീമിൻ്റെ ബോഡി ലാംഗ്വേജും ആത്മവിശ്വാസവും ഡബിൾ ട്രിബിൾ സ്ട്രോങ് ആയേനെ ആ ഒരു ടീം ജയിച്ചു കയറിയെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ബ്രസീൽ ആരാധകനാകണമെന്നില്ല ഈ ഒരാളെ സ്നേഹിക്കാൻ എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു പേര്, നെയ്മർ ജൂനിയർ. ആ പേരിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ആ നിഷ്കളങ്കമായ ചിരിക്ക് എന്തോ ഒരു പവറുണ്ട്. ഏതൊരു ആരാധകനെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവറുണ്ട്. ഫുട്ബോൾ ലോകത്ത് പരിക്കുകൾ വില്ലനായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മൂന്ന് പേരുകളിൽ ഒന്നായിട്ട് നെയ്മർ ജൂനിയർ മാറിയത് നിലവിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പേര് തന്നെയാണ്. പക്ഷെ അത്രയും മികവ്, മത്സരത്തിൽ ആ പന്തൊക്കെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു അഴക്, അതൊക്കെ കണ്ട് കൈയടിച്ചു പോയിട്ടുണ്ട്, സ്നേഹിച്ചു പോയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും അരങ്ങ് വാഴുന്നെടുത്ത് അവരോടൊപ്പം അരങ്ങ് വാഴാൻ എന്താ ബൂട്ട് കെട്ടി ഇറങ്ങിയ ആ ഒരു പയ്യൻസ് നെയ്മർ. പക്ഷെ പരിക്കുകൾ വില്ലനായി. കൊളംബിയക്കെതിരെ 2014 മത്സരത്തിൽ വന്നിട്ടുള്ള ആ വലിയ പരിക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നീട് പലപ്പോഴായിട്ട് നേരിട്ടിട്ടുള്ള ഓരോ പരിക്കുകളും നെയ്മറിനെ ഫുട്ബോൾ കളത്തിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം പലപ്പോഴും പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരു വില്ലനായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫുട്ബോളർ, നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന പേരായി മാറിയത്. നെയ്മർ ഒരു കിരീടം അർഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രസീലിൻ്റെ ആ ഒരു മഞ്ഞ ജേഴ്സിയിൽ നെയ്മർ ജൂനിയർ ഒരു കിരീടം അർഹിച്ചിട്ടുണ്ട്. 5 സ്റ്റാറുകൾ നിരന്നിട്ടുള്ള ബ്രസീലൻ ജേഴ്സിയിൽ നെയ്മറും സംഘവും ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും തൻ്റെ പേരിലൂടെ ഒരു സ്റ്റാർ ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ആഗ്രഹം സഫലമായില്ല. നെയ്മർ എന്ന് പറയുന്ന ഇതിഹാസം കപ്പുകളൊന്നുമില്ലാണ്ട് ഈ ഒരു വേൾഡ് കപ്പിൽ പെനാൽറ്റിയിലുള്ള ഒരു ഗോളിൽ മാത്രം ഒതുങ്ങി യാത്രയാകുമ്പോൾ ഒരുപാട് ആരാധകർക്ക് സങ്കടമുണ്ടാകും. പക്ഷെ സങ്കടത്തിനുമപ്പുറം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മനോഹര നിമിഷങ്ങൾ ആ താരം തന്നു എന്നുള്ള കാര്യത്തിലും ഒരു ഡൗട്ടും ഇല്ല. സോ നെയ്മർ ജൂനിയറിന് ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് തന്നെ, വി വിൽ മിസ് യു എന്ന് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചു ആണ്.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഈ ഒരു സമയത്ത് ഒരാളുടെ യാത്ര പറച്ചിലിനെ കുറിച്ച് കൂടെ പറയാണ്ടിരിക്കാൻ പറ്റൂല. നെയ്മർ ജൂനിയർ യാത്ര പറഞ്ഞിറങ്ങിയത് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടത്തോടുകൂടി കണ്ട് കൈയടിച്ചിട്ടുള്ള, ഒരുപാട് ഇഷ്ടത്തോടുകൂടി ഫുട്ബോളിനെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പേരുകൂടി ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് യാത്ര പറയാണ്, സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പറങ്കിപ്പടയുടെ നായകന് പറങ്കിപ്പട ആ ഒരു സ്നേഹം നൽകിയോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം ആ ഒരു ടീമിനൊരു ഒരൊത്തൊരുമ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നിച്ചൊരുമിച്ചല്ല അവർ കളിച്ചത്. ആ ഒരു കപ്പിലേക്ക്, റൊണാൾഡോയിലേക്ക് അവർ കിരീടം എത്തിക്കണം എന്നുള്ളൊരു സ്വപ്നം, പോർച്ചുഗലിലേക്ക് അവർ കിരീടം എത്തിക്കണം എന്നുള്ളൊരു സ്വപ്നം ആ ഒരു ടീമിന്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരിൽ നിന്നുണ്ടാവും. പക്ഷെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു താരം ഒരു വേൾഡ് കപ്പ് അർഹിച്ചിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഉറപ്പായിട്ടും റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് അർഹിച്ചിരുന്നു. അദ്ദേഹത്തിന് നേടാൻ കഴിയാവുന്ന നേട്ടങ്ങളെല്ലാം ലോകത്തിന്റെ പല കോണുകളിൽ പോയി റൊണാൾഡോ സ്വന്തം പേരിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കിരീട സ്വപ്നം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അകലെ അകലെ അകലെ ദൂരെ ദൂരെ ദൂരെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര അദ്ദേഹം ഓരോ തവണയും ശക്തമായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഓരോ തവണയും പാതി വഴിയിൽ വെച്ച് അദ്ദേഹം വീണ് വീണ് പോയിട്ടുമുണ്ട്. 2006 മുതൽ 2026 വരെയുള്ള 20 വർഷങ്ങളിൽ ഈ തവണകളിലെല്ലാം നടന്ന വേൾഡ് കപ്പുകളിൽ ആവേശത്തോടുകൂടി പ്രതീക്ഷകളോടുകൂടി പറങ്കിപ്പടയ്ക്കൊപ്പം അദ്ദേഹം ബൂട്ട് കെട്ടിയിറങ്ങി. ആ പ്രതീക്ഷകളൊക്കെ പാതി വഴിയിൽ നിന്ന് കരഞ്ഞ കണ്ണുകളോടുകൂടി മടങ്ങിപ്പോകുന്ന റൊണാൾഡോയിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓരോ വേൾഡ് കപ്പുകളിലും അത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് വരുന്നത്. ഏതൊരു സമയത്തും സ്വന്തം ടീമിലും സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ ഒരാൾക്ക് കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് പഠിപ്പിച്ചു തന്ന പേരുകളിൽ ഒന്നുകൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. എപ്പോഴും സ്വയം വിശ്വസിക്കുക, എപ്പോഴും സ്വയം പ്രൊജക്ട് ചെയ്യാൻ പഠിപ്പിക്കുക, എപ്പോഴും സ്വയം ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങുക. പക്ഷേ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം റൊണാൾഡോയിൽ നിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റൊണാൾഡോ ആരാധകൻ എന്ന നിലയിൽ തന്നെ ഞാൻ പറയും, റൊണാൾഡോയ്ക്ക് റൊണാൾഡോയുടെ ബെസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ റൊണാൾഡോയിലേക്ക് ബന്ധുകൾ എത്തിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രകടനം ആ ഒരു ടീമിൽ ഒരംഗങ്ങളും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. എന്തായാലും റൊണാൾഡോയുടെ പറങ്കിപ്പട മുന്നോട്ടില്ല. റൊണാൾഡോ ഇനി ഒരു വേൾഡ് കപ്പിലല്ല, 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഒരു ചരിത്ര നേട്ടവുമായിട്ടാണ് റൊണാൾഡോ വേൾഡ് കപ്പിന്റെ വേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇനി അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ലോകത്തിലെ ഒരു താരത്തിനും എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഒരു താരം എന്ന റെക്കോർഡ് അത് ആർക്കെങ്കിലും നേടിയെടുക്കാൻ പറ്റുമായിരിക്കോ? ഇമ്പോസിബിൾ എന്ന് പറയാം. കാരണം എംബാപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിക്കളത്തിൽ സജീവമായിട്ട് നിൽക്കുമ്പോഴും അവർക്ക് ഇനിയും 3 വേൾഡ് കപ്പുകളുടെ സാധ്യതകളുണ്ടെന്ന് പറയുമ്പോൾ പോലും 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഒരു റെക്കോർഡ് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും എത്രയോ വേൾഡ് കപ്പുകൾ കൂടി മുന്നോട്ട് പോകണം. എന്തായാലും ഇതിഹാസ കഥകൾ തീർത്ത് ഇതിഹാസങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. വേൾഡ് കപ്പിന്റെ വിശ്വവേദി ഉറപ്പായിട്ടും മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു തകർപ്പൻ പേര്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടെ

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, an exclusive sports roundup show.
3: ഒഴിവാക്കലിന്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? വേണമെങ്കിൽ അതിന് സഞ്ജു സാംസൺ എന്ന് പറയാട്ടോ. ഡിക്ഷണറിയിൽ അങ്ങനെ ആഡ് ചെയ്താലും തെറ്റൊന്നും പറയാനില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സത്യസന്ധമായിട്ട് പറയാണ്, ഇപ്പം സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളികളാണെന്ന് പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ആ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഓടി വരുമായിരിക്കും ഉറപ്പായിട്ടും. വിമർശിക്കുന്നവർ തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്ത് വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും കൈയടിക്കുകയും വിസിലടിക്കുകയൊക്കെ ചെയ്യും. അതും പതിവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സഞ്ജുവിന് വേണ്ടി ക്രിക്കറ്റ് ലോകം മുഴുവൻ വാദിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ലോകത്ത് എക്സ്പേർട്ടുകളായിട്ടുള്ള ഓരോ ആളുകളും സഞ്ജുവിനെ സിംബാമൻ പര്യടനത്തിൽ ഉൾപ്പെടെ ഒഴിവാക്കിയത് മോശമാണ് മോശമാണെന്ന് അടിവരെ ഇട്ട് പറയുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള ക്രിക്കറ്റ് ആരാധകർ പറയുന്നുണ്ട് സഞ്ജുവിനെ ഒഴിവാക്കിയത് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയ വേൾഡ് കപ്പിലെ 3 കിടിലൻ മത്സരങ്ങൾ, നോക്കൗട്ട് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള മത്സരം, സെമി ഫൈനൽ, ഫൈനൽ, ഇതിലൊക്കെ മാൻ ഓഫ് ദി മാച്ച് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ടൂർണമെന്റിൽ തന്നെ മാൻ ഓഫ് ദി സീരീസ് ആയിട്ടുള്ള ഒരു താരം. ടൂർണമെന്റിൽ ആദ്യഘട്ട മത്സരങ്ങളിലൊന്നും കളിക്കാണ്ടിരുന്നിട്ടാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറുകളിൽ ഒരാളായിട്ട് വേൾഡ് T20യുടെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സീസണിൽ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരമായിട്ട് ആ ഒരു മാൻ ഓഫ് ദി സീരീസ് തൂക്കി കഴിഞ്ഞ് വെറും 3 മത്സരങ്ങൾ, അയർലൻഡിനെതിരായിട്ടുള്ള 2 മത്സരങ്ങൾ, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഒരു മത്സരം, ഈ 3 മത്സരങ്ങളിലും വളരെ മോശം പ്രകടനത്തോടുകൂടി ഒന്ന് അഗ്രസീവ് ആകാൻ കഴിയാതെ പോയതിന്റെ പേരിൽ ടീമിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ സഞ്ജു വിശ്വനാഥ് സാംസൺ ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളതാണ്. ഏകദിനത്തിൽ ഒരു സെഞ്ചുറി നേടിയതിനു ശേഷം പിന്നെ കാലങ്ങളോളം ടീമിൽ ഇടം നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല. T20യിൽ മികച്ച പ്രകടനങ്ങൾ IPLൽ കാഴ്ചവെച്ചിട്ടും ടീമിന്റെ പരിസരത്തേക്ക് പോലും എത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല. ഇടം കയ്യാൻ ബാറ്റ്സ്മാൻ അല്ല എന്നുള്ളതിന്റെ പ്രശ്നങ്ങൾ കാരണം ഒരു കാലത്ത് പന്തുമായിട്ട് കമ്പയർ ചെയ്ത് T20 ടീമുകളിലേക്ക് ഇടം കിട്ടിയിട്ടില്ല. അതായപ്പോൾ വലം കയ്യാൻ ബാറ്റ്സ്മാൻമാരായി ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ നിറയെ ഇടം കയ്യാൻ ബാറ്റ്സ്മാൻമാരായിട്ടും ഒരു വലം കയ്യൻ എന്ന രീതിയിലും സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നില്ല. അവസരങ്ങളും ആ ഒഴിവാക്കലുകളും സഞ്ജുവിന്റെ കരിയറിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ബാറ്റ് ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ ഏറ്റവും മനോഹരമായ മറുപടി പറയും, മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ. ഈ പറയുന്ന തൊട്ട് ഒരു താരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കൈയടിപ്പിക്കേണ്ടത് അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം മാത്രം ചെയ്യുമ്പോഴല്ല. ഒരാൾക്കും എല്ലാ ദിവസങ്ങളിലും അയാളുടെ ബെസ്റ്റ് പുറത്ത് വിടാൻ കഴിയുകയില്ല. ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ മോശം പ്രകടനങ്ങളും ഉണ്ടാവും, പക്ഷെ ആ മോശം പ്രകടനങ്ങളിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ അയാൾ പുറത്തെടുക്കുന്ന കിടിലം പ്രകടനങ്ങൾ ഒരുപക്ഷെ ടീമിന് ആ ഒരു ഗ്രൂപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസങ്ങളിലായിരിക്കും സഞ്ജു വേൾഡ് കപ്പിൽ ചെയ്തതുപോലെ. സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. അവൻ വരും ഏറ്റവും ശക്തമായി, സഞ്ജു സാംസൺ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Scoreboard. An exclusive sports roundup show. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ അച്ചുമാണ്. ക്രിക്കറ്റ് മേഖലയിലേക്കൂടെ അല്ലെങ്കിൽ ടെന്നീസിലൂടെ ഒക്കെ നമ്മൾ അടയ്ക്കുന്നു വേൾഡ് കപ്പിനിടയിൽ യാത്ര ചെയ്യേണ്ടത്. സോ എന്തായാലും അങ്ങനെ കുറച്ച് അപ്ഡേറ്റുകളൂടെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ T20 മത്സരങ്ങളിൽ പരാജയ ടെന്നീസിലൂടെ ഒക്കെ നമ്മൾ അടയ്ക്കുന്നു വേൾഡ് കപ്പിനിടയിൽ യാത്ര ചെയ്യേണ്ടത്. സോ എന്തായാലും അങ്ങനെ കുറച്ച് അപ്ഡേറ്റുകളൂടെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ T20

ഏറ്റവും വലിയ രീതിയിൽ റാങ്ക് വണ്ണ് കൊടുക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ന്യൂസിലൻഡിനെതിരായിട്ടുള്ള 80 റൺസിന്റെ പരാജയമാണ് കേട്ടോ. ഇത് സംഭവിച്ചിട്ടുള്ളത് 2019ലാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമതിലേക്ക് വരുമ്പോൾ 76 റൺസിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു പരാജയമാണ്. നാലാമതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ട് തന്നെയാണ് 2025 51 റൺസിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്. പിന്നീട് അഞ്ചാമതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്, അതും 50 റൺസിന്റെ പരാജയമാണ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയങ്ങൾ. സോ 80 റൺസ് ഒന്നാമതായി നിന്നെടുത്ത് 125ലേക്ക് ഇന്ത്യൻ ടീം കൊതിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ ഒരു പുതിയ ട്രാൻസിഷൻ ഫേസിലാണെന്നുള്ളതാണ് ഗൗതം ഗംഭീർ പറയുന്നത്. പക്ഷെ ലോക ചാമ്പ്യന്മാരായിട്ട് വന്ന ടീം ചില കാര്യങ്ങളിൽ പിടിവാശികൾ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. പല അർഹമായിട്ടുള്ള പേരുകളെയും ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും മികച്ച ഫോമിലേക്ക് ടീം തിരിച്ചു വരട്ടെ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ താരങ്ങളൊക്കെ കാഴ്ചവെക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണ്.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അർജന്റീന ഈജിപ്റ്റ് മത്സരം കഴിഞ്ഞ് ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ആ മത്സരത്തെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ കൃത്യമായിട്ട് ഫുട്ബോളിനെ വർഷങ്ങളായിട്ട് അനലൈസ് ചെയ്യുന്ന ബഹ്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജെറി ജോയി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും എങ്ങനെയായിരുന്നു ആ ഒരു മത്സരം? ആ ഒരു മത്സരത്തിൽ ഏതെങ്കിലും തരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടാണോ തീരുമാനങ്ങൾ പോയിട്ടുള്ളത്? നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു എക്സ്പേർട്ടിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒന്ന് കേട്ടു നോക്കിയാലോ. ഇതേ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈജിപ്തിനോടൊരു നീതികേട്
2: ഈജിപ്ത് നീതി കേറെന്ന് പറയാൻ പറ്റൂല. അത് ഓരോ ദിവസത്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നോൺ അർജന്റീനിയൻ ഫാൻസ് വാർ 12th മാൻ ആണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വാർ സെനിഗൽ ആൻഡ് ബെൽജിയം ഉള്ള ഗെയിമിന്റെ ആ ഗെയിമിന്റെ അകത്ത് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ 3 ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു വാർ ഇൻവോൾവ് ആവേണ്ട അർജന്റീന ഈജിപ്ത് ഗെയിമിന്റെ അകത്ത്. അതിനകത്ത് നമുക്കറിയാവുന്ന പോലെ 59th മിനിറ്റിൽ ഈജിപ്ത് അടിച്ച ആദ്യ മനോഹരമായ ഗോൾ, ടെക്നിക്കലി 17 സെക്കൻഡ് മുമ്പാണ് ഫൗൾ തുടങ്ങിയിരിക്കുന്നത്. ആ കളി തുടങ്ങിയപ്പോഴത്തേനും അത് ചെറിയൊരു ഇതാണ്, സോഫ്റ്റ് ഫൗൾ നമ്മൾ അതിനെ പറയാം. അത് തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം റഫറിക്ക് അത് ഫൗളായിട്ട് തോന്നി. അത് വാറിന്റെ പ്രൊസീജർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് റഫറിയുടെ ഡിസിഷൻ തെറ്റാണെങ്കിൽ തിരിച്ചു വിളിക്കാം, അതാണ് ഇതിന്റെ അകത്ത് കൺസെപ്റ്റ് വരുന്നത്. അതേപോലെ തിരിച്ചു വിളിച്ചു, ആ ഗോൾ കൊടുത്തില്ല ഈജിപ്തിന്. അതിനുശേഷമാണ് ഈജിപ്ത് 3rd അവരുടെ ഗോൾ അടിച്ച് അല്ലെങ്കിൽ 2-0 ലീഡ് വരുത്തിയത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഇൻകൺസിസ്റ്റൻസി വാർ നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ആൻഡ് തേർഡ് ഇൻസ്റ്റൻസ് ഉണ്ട്. അർജന്റീന 3rd ഗോൾ അടിക്കുന്നതിന്റെ മുമ്പ് താല ബോക്സിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ കോണ്ടാക്ട് ഉണ്ട്. അന്നേരം നോൺ അർജന്റീന ഫാൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് ഈജിപ്തിന് 2nd ഗോൾ വാർ കാരണമായിട്ട് ചോക്ക് ഓഫ് ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് ഇത് വിളിക്കുന്നില്ല? റഫറി ഒരു ഡിസിഷൻ എടുത്തോട്ടെ, ബിക്കോസ് വാറിനെ വിളിച്ച് റഫറിക്ക് അത് കാണിക്കും. റഫറിക്ക് അത് ഡൈവ് ആണോ എന്താണെങ്കിലും വേണമെങ്കിൽ വിളിക്കാതിരിക്കും. പക്ഷെ അത് പെനാൽറ്റി ബോക്സിൽ ആയതുകൊണ്ടാണ് വാർ വിളിക്കാത്തത്. വിളിച്ചു കഴിഞ്ഞാൽ അത് പെനാൽറ്റി കൊടുക്കേണ്ടി വരുന്ന ഒരു കൺസെപ്റ്റ് വരും. അന്നൊരു ഒരു ഹയർ ത്രഷ് ഹോൾഡ് ഉണ്ട് ഫോർ ഫൗൾസ്. അതിലും കൂടുതൽ എടുത്തു പറയാത്ത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ മുമ്പ് ഹെഡ് ചെയ്തപ്പോഴത്തേനും മെക്കാലിസ്റ്റർ, അർജന്റീന മെക്കാലിസ്റ്റർ അവരുടെ പ്ലെയറിനെ ഷട്ട് വെച്ച് വലിച്ച് ഓഫ് ദ ബോൾ ഫൗൾ ചെയ്തു, വലിച്ചിട്ടത്. ഇതാണ് 3 ഇൻസ്റ്റൻസസ് വാർ വന്നത്. ആ 3 അതിനും വാർ ഇന്റർവീൻ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് മേ ബി വാർ മിസ് ചെയ്തായിരിക്കും, ചിലപ്പോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂട, സിസ്റ്റം മിസ്സായതായിരിക്കും. പക്ഷെ ഈ 3 ഈജിപ്തിന് അനുകൂലമല്ലാതെ അർജന്റീനയ്ക്ക് പോയി കഴിയുമ്പോഴത്തേനുമാണ് ഈ പ്രോബ്ലം. 3 50-50 ഡിസിഷൻസ്, അത് ആ വാർ റൂമിൽ ഇരിക്കുന്ന റഫറിയുടെ ഒരു വ്യൂ പോയിന്റിൽ വെച്ച് ചെയ്തതാണ്. അതിന്റെ അകത്ത് ഇപ്പൊ ഒരു ശരിയോ തെറ്റോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. ബട്ട് ആ ഒരു ഇന്നലത്തെ ഒരു ദിവസം അൺഫോർച്ചുനേറ്റ്ലി ഈജിപ്ത് വാസ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഓഫ് ദ ഡിസിഷൻസ്. അതാണ് ഇതിന്റെ വാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്.

0: ഞാൻ മാലാ പാർവതി.
1: ഓർമ്മപ്പൂവേ പോരു, ഓമൽ പൂവേ പോരു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: സ്കോർ ബോർഡ്, an exclusive sports roundup show.
2: ചില തിരിച്ചുവരവുകൾ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവും. ലോകകപ്പ് ഉൾപ്പെടെയുള്ള വലിയ വേദികൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരത്തിൽ മനോഹരമായ കാഴ്ചകളും പാഠങ്ങളുമാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഈ വേൾഡ് കപ്പിൽ ഓരോ മനോഹരമായിട്ടുള്ള അധ്യായങ്ങൾ, മനോഹരമായ പാഠങ്ങൾ എല്ലാ ആഴ്ചയും സ്കോർ ബോർഡ് കഴിയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ കഴിഞ്ഞ ആഴ്ചകളിലും അതിന് മുൻപെടുത്ത ആഴ്ചകളിലും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീഴ്ചയിൽ നിന്ന് തകരുന്നവനല്ല യഥാർത്ഥ നായകൻ, വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കെൽപ്പുള്ളവനാണ് യഥാർത്ഥ നായകൻ എന്ന് പഠിപ്പിച്ച ഫുട്ബോൾ ലോകത്തിന്റെ ഇതിഹാസം തന്നെയാണ് സാക്ഷാൽ ലയണൽ മെസ്സി. ഇതൊന്നും രണ്ടും മൂന്നാമത്തെയും തവണയൊന്നുമല്ല, പലപ്പോഴായി അദ്ദേഹം കരിയറിൽ ഉടനീളം ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ്. കോപ്പ അമേരിക്കയിൽ ഒരു പെനാൽറ്റി മിക്സാക്കി ആ ഒരു ടൂർണമെന്റ് തന്നെ പരാജയപ്പെട്ട് ഫൈനലിൽ നിറകണ്ണുകളോടുകൂടി ഇനി ഇന്റർനാഷണൽ കരിയറിൽ ഞാൻ ബൂട്ട് കെട്ടില്ല എന്ന് പറഞ്ഞ് വിരമിക്കൽ പ്രഖ്യാപിച്ച ലയണൽ മെസ്സിയെ വർഷങ്ങൾക്ക് മുൻപ് അർജന്റീനൻ ആരാധകർ കണ്ടിട്ടുണ്ടാവും. തിരികെ പോകരുതേ എന്ന് ഹൃദയം കൊണ്ട് പല ആളുകളും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം തിരികെ വന്ന് ഒരു കോപ്പയിൽ നിന്ന് തുടങ്ങി വേൾഡ് കപ്പ് ഉൾപ്പെടെ നേടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ടീമായിട്ട് അർജന്റീന കുതിക്കുമ്പോൾ അതിന്റെ നായക സ്ഥാനത്തും അതേ പേര് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള മനോഹരമായ ഒരു ഇൻസിഡന്റ് തന്നെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈജിപ്തിനെതിരായിട്ടുള്ള മത്സരം, അതിലെ വിവാദങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നില്ല, അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ പറയാണ്. പെനാൽറ്റി കിട്ടുന്നു, ലയണൽ മെസ്സി പെനാൽറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പക്ഷെ ആ പെനാൽറ്റിയും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ടൂർണമെന്റിൽ തന്നെ രണ്ടാമത്തെ പെനാൽറ്റിയാണ് സ്കോർ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അതും ഒരു റെക്കോർഡാണ്, ഒരുപാട് നല്ല റെക്കോർഡുകളോടൊപ്പം കിട്ടാത്തൊരു റെക്കോർഡാണ്. പക്ഷെ 79th മിനിറ്റ് വരെ ഗോളുകളൊന്നും തിരിച്ചടിക്കാതെ അർജന്റീന ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെനാൽറ്റി മിസ് ചെയ്തത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാകുമോ അർജന്റീനയ്ക്ക് എന്നുള്ളൊരു ചോദ്യം പല ആരാധകരുടെയും വരെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെൻട്രൽ ഫോർവേഡിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക് ആ ഒരു ശക്തമായ മാർക്കിങ്ങിനെ മാറ്റി നിർത്തിക്കൊണ്ട് മെസ്സി കളം മാറ്റി കളി അങ്ങോട്ട് നിറഞ്ഞു കളിച്ചപ്പോഴത്തേക്ക് ആദ്യത്തെ ഗോൾ ഒരു കിടിലൻ പാസിലൂടെയും രണ്ടാമത്തെ ഗോൾ ലെഫ്റ്റ് വിങ്ങിലൂടെ മനോഹരമായ ഒരു ഷോട്ടിലൂടെയും മെസ്സി നേടിയെടുക്കുമ്പോൾ താൻ അവിടെ ഉണ്ട്, ഒരു പെനാൽറ്റി ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും മനോഹരമായ ഗോൾ എൻ്റെ ടീമിനെ കൊണ്ട്, ഒന്നീ ഞാൻ ഗോൾ സ്കോർ ചെയ്യും അല്ലെങ്കിൽ ഗോൾ അടിപ്പിക്കുമെന്നുറച്ച മനസ്സോടുകൂടി അയാളിങ്ങനെ നിറച്ചു നിൽക്കുകയാണ്. തോൽക്കാൻ ഉറപ്പില്ലാത്ത, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പുതിയ അർജന്റീന വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ലയണൽ മെസ്സിയുടെ കീഴിൽ എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. സോ ഇതൊരു ലൈഫ് ലെസൺ കൂടിയാണ്, പലപ്പോഴും നമുക്ക് ലൈഫിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ എവിടെങ്കിലുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്താതെ പോയി കഴിഞ്ഞാൽ അവിടെ തകർന്നു നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് വീണ്ടും അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിനു വേണ്ടിയിട്ട് മനോധൈര്യത്തോടുകൂടി പൊരുതാൻ പഠിക്കണം. വീണ്ടും ചിലപ്പം കുറേ സമയങ്ങൾ മുന്നോട്ട് പോകുമായിരിക്കും, പക്ഷെ ആ സമയങ്ങൾ മുന്നോട്ട് പോയാലും മനോധൈര്യം ഉണ്ടെങ്കിൽ, മനോബലത്തോടുകൂടി പൊരുതാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കും ലയണൽ മെസ്സി പഠിപ്പിച്ചതുപോലെ. കൂടെ ഞാൻ അച്ചുമായിരുന്ന സ്കോർ ബോർഡിൽ നെക്സ്റ്റ് വീക്കെൻഡിൽ കുറേ വിശേഷങ്ങളുമായിട്ട്, വേൾഡ് കപ്പിൻ്റെ കലാശപ്പോരുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെ എത്തുന്നതായിരിക്കും. അപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

This is home delivery only on Radio Sunoh 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സാറ്റർഡേ മോർണിംഗ് ഏകദേശം ഒരു 11 മണി കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. എന്തായാലും 11-ാം തീയതി 11 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് അഷ്ടമിയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ചൂടാണ്, വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. അതായത് ഇപ്പം 47, 48, ഇപ്പം മിക്കവാറും ഇപ്പം 50 ഹിറ്റ് ചെയ്യും. ആ ലെവലിലൊക്കെ ചില സ്ഥലത്ത് നല്ല ചൂടാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആയിരുന്നു, നമ്മളെല്ലാവരും ഇപ്പം ഒരു ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ പോലും ഈവൻ ഉച്ചയ്ക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലും നല്ല ചൂടാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ചില ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ നേരെ തിരിച്ച് ഈ ചൂടത്ത് പുറത്തിറങ്ങി അലഞ്ഞു നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന പലരും ഉണ്ടാവും, അവരെയൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണ്ടേ. അപ്പോൾ നിങ്ങളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും മേക്ക് ഷുവർ നിങ്ങളൊരു വെള്ളം വാങ്ങിച്ചാൽ, കയ്യിൽ കുറച്ചധികം കൂടുതൽ വെള്ളം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ ഏതെങ്കിലും സിഗ്നലിലൊക്കെ നിർത്തുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി ഈ ചൂടത്ത് ഓടുന്ന തലപാത്തോ കീറ്റയോ അല്ലെങ്കിൽ ഈവൻ സ്നൂനു ഉൾപ്പെടെയുള്ള പല ഡ്രൈവേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ നമുക്ക് വേണ്ടി വരുന്ന ഡെലിവറി ബോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പി വെള്ളം കൊടുക്കുക. അവർ ഈ ചൂടത്ത് കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ മറക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം എത്തിക്കാനാണ് അവർ കിടന്ന് ഓടുന്നത്. അപ്പോൾ അവരോട് ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. അതിനോടൊപ്പം വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ലേറ്റായി എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കാതിരിക്കുക, അവർ പതിയെ വരട്ടെ. കാരണം നല്ല ചൂടുള്ള സമയം, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദെം ഓൾസോ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഹോം ഡെലിവറി വിത്ത് മീ ആജി അഷ്മി ഓൺ കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട്

ഈ ചൂടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, ഈ സമയത്ത് നല്ല തണുത്ത ജ്യൂസ് ഒക്കെ കുടിക്കാൻ നമുക്ക് തോന്നും. ചിലരിപ്പോ വാട്ടർമെലൺ ജ്യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ലൈം ജ്യൂസ് ചൂസ് ചെയ്യുന്നവരുണ്ടാവാം, ഒക്കെ പോട്ടെ, ഏതെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. മറിച്ച് നല്ല മൊയ്റ്റോ കുടിക്കാനായിട്ട് ഇറങ്ങുന്നവരുണ്ടാവും. ഈ മൊയ്റ്റോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോജീറ്റോ എന്ന് എഴുതുന്ന സംഭവത്തിനെ നമ്മൾ മൊയ്റ്റോ മൊയ്റ്റോ എന്നാണ് പറയാറുള്ളത് പോലും. സോ ബേസിക്കലി ഈ ഒരു സംഭവം ഒരുപാട് പേർക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാനാണ് ഇഷ്ടം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെന്തായാലും ഒന്നെങ്കിൽ സെവനപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പ്രൈറ്റ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു കോൾഡ് ഡ്രിങ്ക്സ് അല്ലേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷെ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ പറയുന്നത് ഇതുണ്ടായ സമയത്തെ കാര്യമാണ് കേട്ടോ. അതായത് 16th century ഇതൊരു മെഡിക്കൽ ടോണിക് എന്നുള്ള രീതിയിൽ എൽ ദ്രാക്യൂ എന്നുള്ള പേരിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരു ഇംഗ്ലീഷ് എക്സ്പ്ലോറർ ആയിട്ടുള്ള സർ ഫ്രാൻസിസ് ഡ്രേക്ക് ആണ് ഈ ഒരു ട്രോപ്പിക്കൽ ഇൽനെസ്സിനെയൊക്കെ ക്യൂർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ടോണിക്ക് സെറ്റ് ചെയ്തത്. ബിക്കോസ് ഇതിൽ ലൈം ഉണ്ടാവും, അതുപോലെ തന്നെ ഷുഗർ കെയിൻ ജ്യൂസ് ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ മിൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞ നാച്ചുറൽ സ്വീറ്റ്നെസ്സിനുള്ള ഷുഗർ കെയിൻ ആണെങ്കിലും മറ്റ് ഗുണങ്ങളുള്ള ഷുഗർ കെയിൻ ഉൾപ്പെടെയുള്ള ലൈമും മിൻറ്റും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഷുഗർ കെയിന് പകരം അതിലേക്ക് സ്പ്രൈറ്റും ലൈം അതുപോലെ ഷുഗർ കെയിൻ ജ്യൂസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ജ്യൂസ് രീതിയിൽ എടുത്തിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അവരത് ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ നീരെടുത്ത് കുടിക്കലായിരുന്നു. പക്ഷെ ഇത് അവർ ജ്യൂസ് രീതിയിൽ തന്നെ ആക്കിയിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു സംഭവം നേരെ മൊയ്റ്റോയിലേക്ക് എത്തിയത്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ഒരു പേരെങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്കിന് വന്നതെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

മൊജീറ്റോ, മൊയിറ്റോ, ആ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കും. എല്ലാവരും പറയുന്നു മൊയിറ്റോ എന്നാണ് ഇതിനെ പറയേണ്ടതെന്ന്. ബട്ട് ഈ ഒരു പേരിലേക്ക് എങ്ങനെ വന്നു? ദാറ്റ് നെയിം ആക്ച്വലി കംസ് ഫ്രം എ വേർഡ് മാജിക്. ഓക്കെ, ഈ മാജിക് എന്ന് പറയുന്നത് ആഫ്രിക്കൻ രീതിയിലുള്ള മോജോ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഈ മാജിക് എന്നർത്ഥം വരുന്നൊരു വാക്ക് വന്നത്. അതുപോലെ തന്നെ സ്പാനിഷിലൊരു വാക്കുണ്ട്, അതായത് മൊജാഡിത്തോ. ഓക്കെ, അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ്ലി വെറ്റ് എന്നാണ്, കുറച്ച് നനവുള്ള സംഭവം അല്ലെങ്കിൽ സാധനങ്ങൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു വേർഡിന്റെ മീനിങ് വരുന്നത്. ഇങ്ങനെയാണ് എൽദ്രാക്യു എന്ന് പറയുന്ന ഡ്രിങ്ക് മൊയിറ്റോ ഡ്രിങ്ക് ആയി മാറിയത്. പിന്നെ ഈ സോഡ വാട്ടറും ഐസും കാര്യങ്ങളും ഒക്കെ തന്നെ വന്ന സമയത്ത് വേൾഡ് വൈഡ് അതിന് കുറച്ചും കൂടി ഒരു റിഫ്രഷിംഗ് രീതിയിലേക്ക് മൊയിറ്റോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഒരു രീതിയിലേക്ക് അവർ പരീക്ഷിച്ച് ഇപ്പം കാണുന്ന പോലെ കുറച്ച് മിൻറ്റൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ചധികം ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അതിലേക്ക് ലൈം ജ്യൂസും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള, അതിപ്പോൾ ചിലപ്പോൾ പാഷൻ ഫ്രൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഈവൻ ഓറഞ്ച് ആയിരിക്കാം, എന്ത് ഫ്ലേവർ ആണോ വേണ്ടത് അത് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു സോഡ ഡ്രിങ്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയ കൈൻഡ് ഓഫ് ആ ഒരു ന്യൂ വേർഷൻ അമേരിക്കയിൽ നിന്നും തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ മൊയിറ്റോന്റെ ഒരു കഥ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 16th century ഒരു ഇൽനെസ്സിനെയൊക്കെ തന്നെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടോണിക്ക് ഇപ്പോൾ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഒരു മൊയിറ്റോ കുടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ജസ്റ്റ് ഗോ ആൻഡ് ഗ്രാബ് യുവർ ഡ്രിങ്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ റിയലി പ്രിഫർ യു ടു ടേക്ക് കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള അധികം സ്വീറ്റ്നസ് ഒന്നും ഇല്ലാതെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. കത്തൻ്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം നല്ല മൊജിറ്റോ കുടിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് മൊജിറ്റോ. ഓക്കെ, അപ്പോൾ ഇത് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ കപ്പ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് യുനോ ഒരു ഓരോ മെർച്ചൻഡൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് സാധാരണ ഇഷ്ടമുള്ള അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. 2022 ഇവിടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിരുന്നു, ലൈക്ക് എളുപ്പം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെ നമുക്ക് അത് ആ ഒരു 2026 എഡിഷൻ കിട്ടാൻ കുറച്ച് പാടല്ലേ, കാരണം എല്ലായിടത്തും അതിൻ്റെ ആ ഒരു ഒറിജിനൽ സാധനം കിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മെർച്ചൻഡൈസ് ഐറ്റംസ്, അതിപ്പോൾ കപ്പാകാം, ഫുട്ബോൾ ആകാം, ഈവൻ ടീ ഷർട്ട്സ്, ഐ മീൻ ദ ജേഴ്സീസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ദ മെർച്ചൻഡൈസ് ഐറ്റംസ് കയ്യിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. നേരെ വിട്ടോ നമ്മുടെ വാൽവലിനിലേക്ക്, ബിക്കോസ് ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ വാൽവലിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാൽവലിൻ്റെ സൽവാർ റോഡിലെ ബ്രാഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെർച്ചൻഡൈസ് ഐറ്റംസ് എന്തായാലും ലഭിച്ചിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്വിക്ക് സർവീസസും കാര്യങ്ങളും ചെയ്യാം. സോ എന്തായാലും ക്വിക്ക് സർവീസസ് ഒക്കെ ചെയ്തോളൂ, 30% ഡിസ്കൗണ്ട് റേഡിയോസിനോട് റെഫറൻസിൽ കിട്ടും. ആൻഡ് ദ മെർച്ചൻഡൈസ് അത് നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ഗ്രാൻഡ് പ്രൈസ് ദാറ്റ് ഇസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കേട്ടോണ്ട് ഇരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു കപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചേക്കൂ. ഐ മീൻ 2022 ഏതെങ്കിലും ഒരു ഫിഫ റിലേറ്റ് ചെയ്തിട്ടുള്ള കപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം, 5000-00917.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ
6: ബീറ്റ്സ്.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: മാച്ചസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിഫ ലോകകപ്പിലെ അതിഗംഭീരമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽസിൽ ഒന്ന് തന്നെയാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന സ്പെയിൻ ആൻഡ് ബെൽജിയം എന്ന് പറയുന്നത്. സത്യത്തിൽ ആൾക്കാരൊക്കെ തന്നെ തീരെ പ്രതീക്ഷിക്കാത്തൊരു മാച്ച് തന്നെയായിരുന്നു അല്ലേ.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: So basically, ഇന്നലത്തെ ആ ഒരു മാച്ച്, അതായത് സ്പെയിൻ ആൻഡ് ബെൽജിയം, ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് തുടങ്ങിയ കാലം മുതൽ ഓരോ മാച്ചസ് കഴിയുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഈ സ്പെയിനെതിരെ ഒരു ഗോള് പോലും കേറുന്നില്ലല്ലോ കേറുന്നില്ലല്ലോ എന്ന്. ഈവൻ പോർച്ചുഗലിന്റെ കൂടെ കളിച്ച ആ ഒരു മാച്ചിൽ പോലും നമ്മൾ വിചാരിച്ചു പോർച്ചുഗൽ ഒരു ഗോളെങ്കിലും അടിച്ച് കയറ്റി സ്പെയിനിന് ആദ്യത്തെ ഒരു ഗോള് കൊടുക്കും എന്നുള്ളത്. പക്ഷെ അത് ബെൽജിയത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും കൂടുതലും പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 2-0 അല്ലെങ്കിൽ 1-0 അങ്ങനെ ഒരു ഒരു ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു. പക്ഷെ തീരെ നമ്മളെ എന്താ പറയാ, പ്രതീക്ഷ വയ്ക്കാത്ത രീതിയിൽ നിന്നിരുന്ന നമ്മളെയൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഒരു ബെൽജിയം ജയിക്കുമോ എന്നുള്ളൊരു ഒരു ഒരു വക്ക് വരെ കൊണ്ടെത്തിച്ച ഒരു മാച്ചായിരുന്നു ഇന്നലത്തെ. അഫ്കോഴ്സ് ദ ഹോൾ മാച്ച് വാസ് ഓൺ സ്പെയിൻ സൈഡ്, ബട്ട് സ്റ്റിൽ ആകെ കിട്ടിയിട്ടുള്ള ഒരു ഷോട്ട്, ആ ഷോട്ട് അടിച്ച് കയറ്റാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു മാച്ചായിരുന്നു സ്പെയിൻ ബെൽജിയം. പിന്നെ മെറിനോ എന്ന് പറയുന്ന പ്ലെയർ അവസാനത്തെ നിമിഷം ഇറങ്ങിയിട്ട് ഒരു 88th നിമിഷം തന്നെ ആ ഒരു ഗോൾ അടിച്ചു എന്ന് പറയുന്നതും അടിപൊളിയായിരുന്നു. കാരണം ആള് ഈ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് ഗോൾ അടിച്ച് കയറ്റുക എന്നുള്ളത് ആളുടെ ഒരു ശൈലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷോട്ട്സും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ 8 ഓൺ ടാർഗറ്റിൽ സ്പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്പെയിൻ അതങ്ങോട് അടിച്ച് കയറ്റാൻ പറ്റിയില്ല. 2 മാത്രമാണ് ആകെ ഒരു ഗോൾ അടിക്കാൻ പറ്റുകയുള്ളൂ ബിക്കോസ് ഓഫ് ദ ഗോളി. അഫ്കോഴ്സ് അടിപൊളിയായിട്ടുള്ള സേവ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ 2 ഷോട്ടുകളിൽ നിന്നും ഒരു ഗോൾ ആക്കാനായിട്ട് ബെൽജിയത്തിന് സാധിച്ചു. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊരു ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 90% ഒരു മാച്ച് സ്പെയിനിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. എനിവേ, ഇങ്ങനത്തെ ഓരോ ഇൻട്രസ്റ്റിംഗ് മാച്ചസ് കാണുമ്പോഴാണ് നമുക്ക് ക്വാർട്ടർ ഫൈനലൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഇനി അടുത്ത മാച്ചസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റിംഗിൽ തന്നെയാണ്, എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റിംഗ്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടൈം ടു ടോക്ക് അബൌട്ട് ഇറ്റ്. സോ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാതെ, സോ കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM.

ഫുട്ബോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ബിക്കോസ് ദിസ് ഇസ് എ ഫുട്ബോൾ അവർ. കൂടുതൽ ഫുട്ബോളിനെ കുറിച്ച് പറയേണ്ട ഒരു മണിക്കൂർ തന്നെയാണ് ബിക്കോസ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോരോ ദിവസത്തെ മാച്ചസ് പോകുന്നത് അല്ലേ. കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പ് ഇവിടെ നടന്ന സമയത്ത് ഒരുപാട് പേര് ആ ഒരു മാച്ചസ് ഒക്കെ തന്നെ കാണാൻ പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് വരണം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ മാച്ചസും ഭയങ്കര രസമായിരുന്നു. സ്പെഷ്യലി ഐ സ്റ്റിൽ റിമെമ്പർ ക്വാർട്ടർ ഫൈനലില് നെതർലൻഡ്സും അർജന്റീനയും തമ്മിലുള്ള മാച്ച്. എന്റെ മോനെ എന്തുമായിരുന്നു അതല്ലേ. പക്ഷെ നേരെ തിരിച്ച് സെമിയിലേക്ക് എത്തിയപ്പോഴോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മാച്ചായിരുന്നു ക്രൊയേഷ്യയും അർജന്റീനയും തമ്മിൽ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സെമി ഫൈനൽ നമുക്ക് കാണാൻ പറ്റി. ഇനി എന്തായാലും അടുത്ത ഒരു ക്വാർട്ടർ ഫൈനൽ ഭയങ്കര ടഫ് ആകുമോ ഇല്ലയോ എന്നൊക്കെ കാണേണ്ട ഒരു സമയമാണ്, ബിക്കോസ് സ്വിറ്റ്സർലൻഡാണ് ഓപ്പോസിറ്റ് വരുന്നത്. പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഈ പറഞ്ഞ പോലെ ബെൽജിയത്തിനെ നമ്മൾ ചെറുതായി കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം കണ്ടില്ലേ നല്ലൊരു മാച്ചാണ് അല്ലെങ്കിൽ ഒരു ഒരു കൈൻഡ് ഓഫ് ടൈറ്റ്നെസ് ആണ് സ്പെയിനിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേപ് വേർഡേ അല്ലെങ്കിൽ ഈവൻ ലാസ്റ്റ് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ഓരോ മാച്ചസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പോണന്റ് നമ്മൾ ഓ ചെറിയ ടീമല്ലേ എന്ന് വിചാരിച്ചിട്ട് പോലും അതിഗംഭീരമായിട്ട് അവർ കളിച്ച് ആ ഒരു ഒരു വലിയൊരു കൈൻഡ് ഓഫ് പ്രഷർ അർജന്റീനയ്ക്കാണെങ്കിലും മറ്റ് ടീമുകൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ദി റീച്ച് ടിൽ ദ ക്വാർട്ടർ ഫൈനൽ. ഇനി എന്തായാലും അതുപോലെ എത്തിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡും അർജന്റീനയും തമ്മിലുള്ള മത്സരം ഇന്ന് രാവിലെ, സോറി ഇന്നല്ലല്ലോ, നാളെ രാവിലെ 4 മണിക്കാണ് കേട്ടോ. എനിക്കെന്തോ അത് ഇന്ന് രാത്രിയാണെന്നുള്ളൊരു ഫീലാ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് ഏർലി മോർണിംഗ് എഴുന്നേൽക്കാനുള്ള ഒരു ഒരു ഒരു മൈൻഡ് സെറ്റിലല്ലേ. അങ്ങനെ തന്നെ ആവണം കേട്ടോ, കാരണം നമ്മുടെ ഉറക്കം കളയാൻ പാടില്ല. സോ എവറി വൺ ഐ എം ജസ്റ്റ് സജസ്റ്റിംഗ് യു കുറച്ച് നേരത്തെ കിടക്കുക. ഒരു 8 മണി ഒക്കെ ആവുമ്പോൾ മാക്സിമം പറ്റുകയാണെങ്കിൽ കിടന്നിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ആ ഒരു മാച്ച് കാണാനിരുന്ന് പിന്നെ റെഡിയായി അങ്ങ് ഓഫീസിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മാച്ച് കണ്ടതിന് ശേഷം കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കിടപ്പ് അങ്ങ് കിടന്നു പോകും കേട്ടോ, എണീക്കാൻ പറ്റത്തില്ല. നമുക്കങ്ങ് ഉറക്കം വന്ന് ആകെ ഓഹ് എനിക്ക് വയ്യ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. സോ അതിലും നല്ലത് ഉറങ്ങി തെളിഞ്ഞിരുന്നേക്കുന്നത് തന്നെയാണ് ഈ ഒരു മാച്ച് കാണാനായിട്ട്. എനിവേ ആ മാച്ചൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ പോലെ ടെൻഷനൊന്നും ഇല്ലാതെ ഉള്ളൊരു അടിപൊളി മാച്ചാവട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം എന്തായാലും. സോ എവ്രി വൺ ഓൾ അതർ ഫാൻസ് ഇന്നെങ്കിലും ആ ഹേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഭയങ്കരമായിട്ടുള്ള സംസാരമൊക്കെ ഒന്ന് നിർത്തി മാച്ചിനെ മാച്ചായി കാണാൻ നോക്കൂ കേട്ടോ. ജസ്റ്റ് കീപ് ഓൾ ദ ഹേറ്റ്രിഡ് ജസ്റ്റ് ഓൺ ദ സൈഡ് ആൻഡ് ജസ്റ്റ് ലവ് ദ ഫുട്ബോൾ. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫുട്ബോൾ എന്ന് പറയുന്നത്, സ്പോർട്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ്സ് എ ലവ്, ഇറ്റ്സ് സംതിങ് വെരി പ്രഷ്യസ്. അതിനെ അതായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ.

0: FM.
1: കേട്ടി കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoh 91.7 FM.

വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. വഷ്ടവിയാണ് കൂടെ ഉള്ളത്. സമയം അങ്ങനെ ഒരു മണി കഴിയുമ്പോൾ നല്ല ഉച്ചയൂണിന്റെ സമയമായി, നല്ല വിശപ്പുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഊണിന്റെ കൂടെ, അതായത് നല്ല കുത്തരി ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല മോരുകറിയെ കുറിച്ച് പറയാമെന്ന്. അതെ, ഇവ സുനോ കുക്ക് ബുക്കിന്റെ സമയമാണ്. സോ ബേസിക്കലി ഈ ഒരു മോരുകറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയായിരിക്കും, ഇത് കൊണ്ടാട്ടമുളകും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയാണ് കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൈരാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ തൈരിലേക്ക് ഒരു ലേശം പൊടിക്കിട്ടോ പഞ്ചസാരയും വളരെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് നല്ല ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു ക്രിസ്പിനെസ്, മറ്റേ കറുമുറു എന്നുള്ള രീതിയിലേക്ക് പോകരുത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടേസ്റ്റും പോയി പോകും. അതുകൊണ്ട് ഒരു നോർമൽ ഫ്രൈ എന്നുള്ള രീതിയിലേക്ക് മാത്രം പോയാൽ മതി, ഡീപ് ഫ്രൈയിലേക്ക് പോകണ്ട. പിന്നെ മറക്കരുത്, ഈ ഒരു വെണ്ടയ്ക്ക് ലാസ്റ്റ് ഓൾമോസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഒരു പാകം എത്താറാകുമ്പോഴേക്കും കൊണ്ടാട്ട മുളകും കൂടി ഇട്ട് കൊടുക്കുക. സോ ദാറ്റ് അത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ. അങ്ങനെ ഇത് രണ്ടും കൂടി അങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ലേശം എണ്ണ അതിലുണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കൊണ്ടാട്ട മുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് കളർ മാറി വരുമ്പോഴേക്കും കുറച്ച് മുമ്പ് വറുത്ത് കോരി മാറ്റി വെച്ച വെണ്ടയ്ക്കും കൊണ്ടാട്ട മുളകും ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല പോലെ തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഈ അടിച്ചു വെച്ചിട്ടുള്ള തൈര്, അതല്ല നിങ്ങളുടെ കയ്യിൽ മോര ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മോര്, ആ മോരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല, തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്ര ഉള്ള പരിപാടി വളരെ സിമ്പിളാണ്, പക്ഷെ ഇത് എടുത്ത പാടങ്ങ് കഴിക്കാൻ നോക്കരുത്, കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങണം മുളകിൻ്റെ ആ ഒരു തൈരിലേക്ക്. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ചൂട് ചോറും അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ സൈഡിൽ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഐറ്റം കൂടി ഉണ്ടെങ്കിൽ മോനെ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്കയും കൊണ്ടാട്ട മുളകും കൂട്ടിയിട്ടുള്ള ഒരു മോരുകറി.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: You're listening to Radio Sunil 91.7.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Adi, ende birthday celebration da chelo ende.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: ഹോം ഡെലിവറി.

ഈ ചൂട് സമയത്ത് ചിലപ്പോ നമുക്ക് നല്ല ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ തോന്നിന്നിരിക്കൂലേ, പക്ഷെ ഇതെങ്ങനെയാണ് പുറത്തു പോയി വാങ്ങണ്ടേ? അതിലൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇന്ത്യയിൽ ചെറിയ ആൾക്കാർക്കൊന്നും പറ്റൂല, കുറച്ച് കൂടുതൽ ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് കാണൂല്ലേ, അതേപോലെ കണ്ടൊരു സംഭവമാണ്, ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഹോം മെയ്ഡ് ഐസ്ക്രീം ഒരു സീലിംഗ് ഫാനിന്റെ ഒരു ഒരു കൈൻഡ് ഓഫ് ഹെൽപ്പ് കൊണ്ട് ഗുജറാത്തിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവം ബേസിക്കലി നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണമല്ലോ. ഈ ബീറ്റ് ചെയ്തിട്ടാണ് ഈ ഐസ്ക്രീമിന്റെ ഒരു പരുവത്തിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബീറ്റിംഗ് പ്രോസസ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു തണുപ്പത്ത് അതിനെ സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊന്നും തന്നെ ആളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ആൾക്ക് എന്താണ് ഒരു ഒരു ബുദ്ധി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈൻഡ് ഓഫ് ഒരു വലിയ പാത്രം കേട്ടോ, അതായത് ഒരു ബക്കറ്റ്, ബേസിക്കലി ബക്കറ്റിൻ്റെ ഉള്ളിൽ കുറേ ഐസൊക്കെ ഇട്ടിട്ട് അതിനുള്ളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ, നമ്മുടെ ഈ നാട്ടിലൊക്കെ പാല് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകത്തില്ലേ ഒരു പിടിയുള്ള ചോറ്റുപാത്രം പോലെ, എന്നാൽ കുറച്ച് വലുത് കേട്ടോ അതിൻ്റെ, ആ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലാണ് ഈ പറഞ്ഞ ഐസ്ക്രീമിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തത്. എന്നിട്ട് സീലിംഗ് ഫാനിൽ ഒരു കയറ് കെട്ടി തൂക്കിയിട്ട് ആ കയറിനെ ഈ ഒരു ചോറ്റുപാത്രത്തിൻ്റെ ആ പിടിയിലേക്ക് ആള് ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പോൾ ഈ ഫാനിനനുസരിച്ചിട്ട് ഇത് ഇതിനകത്ത് ഇരുന്ന് കറങ്ങും. അങ്ങനെ ആ ഒരു ഐസിൻ്റെ ആ ഇതിൽ ഇരുന്ന് കറങ്ങി അത് നന്നായി ബ്ലെൻഡായി ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ആൾ എങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അതെങ്ങനെയായിരിക്കും അതിലേക്ക് വന്നേന്നുള്ളത്. പിന്നെയാണ് ഓർത്തത്, ഈ ചില ആൾക്കാരൊക്കെ നമുക്ക് ഈ ഐസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഈവൻ റോക്ക് സോൾട്ട് ഒക്കെ ഇട്ടിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് വരെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു ബുദ്ധിയായിരിക്കും ചിലപ്പോൾ. എന്തായാലും അടിപൊളിയായിട്ട് ആളിത് സക്സസ്ഫുൾ ആക്കി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ജസ്റ്റ് തിങ്ക് ഡിഫറെൻ്റ്ലി സോ ദാറ്റ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്ങനെയാണെന്ന് നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പം കുറച്ചും കൂടി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾസ് ആയി മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ഗുജറാത്തിലെ ഈ ഒരു പെൺകുട്ടിയുടെ കഥ കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയിൽ അശ്വമിയാണ് കൂടെയുള്ളത്.

ഹോം ഡെലിവറി വിശേഷങ്ങളൊക്കെ എങ്ങനെ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വെളുപ്പിനെ ഉള്ള ആ ഒരു മാച്ചിനെ കുറിച്ചിട്ട് തന്നെയാണ്. എഗെയിൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നു, അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോളിനെ ഫുട്ബോളായിട്ട് കാണുക, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്ക് എൻജോയ് ചെയ്യാം, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരോടും എനിക്കൊരു ഗ്രാൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നേരെ ചെല്ലുക നമ്മുടെ വാൽവലിനിലേക്ക്, അതായത് നമ്മുടെ സൽവാർ റോഡിലെ വാൽവലിനിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ ഫ്രീ മെർച്ചൻഡൈസ് ഐറ്റംസ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 30% ഓഫ് ഉണ്ട് ക്വിക്ക് സർവീസസിൽ. ഇതൊന്നുമല്ല, ഒരു വലിയ ഒരു വമ്പൻ വമ്പൻ സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഒരു ഗ്രാൻഡ് പ്രൈസ് തന്നെയാണ്. അതായത് ചിലപ്പോൾ അതൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ആവാം, ചിലപ്പോൾ അതൊരു ഗോൾഡ് കോയിൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫോൺ ആയിരിക്കാം. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, നേരെ വാൽവലിനിലേക്ക് ഇപ്പം തന്നെ ആ സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ചോളൂ കേട്ടോ. കാരണം എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ഹോം ഡെലിവറി വിശേഷങ്ങളുമായി ഇത്രയും നേരം അഷ്ടമി ആയിരുന്നു കൂടെ ഉള്ളത്. ഇനി ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് വിചാരിക്കേണ്ട, സൽവാർ റോഡിലാണ്. ജസ്റ്റ് വാൽവലിൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഫിഫയുടെ ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള വാൽവലിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ എവരി വൺ, നല്ല നല്ല പാട്ടുകൾ ഓൺ ദ വേ നിങ്ങൾക്ക് വേണ്ടി, ദ ട്രാക്സ് കമ്മിങ് ആണ്. സോ കീപ് ലിസ്ണിംഗ്, ബൈ ബൈ.

0: Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Apple Podcast
2: and
3: Google Podcast.
4: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: റേഡിയോ സുനോ 91.7 FM. 91.7 FM.
1: കതോസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സൂപ്പർ ഹിറ്റ്സ്.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hello, this is Aishwarya Lakshmi.
3: You are listening to
2: Radio Suno 91.7.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Super hits.
7: Music extravaganza.
8: Suno Super Hits.

ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ട് ഈവനിംഗിൽ ഒരുമിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആടി പൊളിയാവൂലേ? അതിന്റെ സമയമായിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ടെക്ടോക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞിട്ട് തുടങ്ങിയാലോ. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നോട്ട്സിൽ നമ്മൾ പ്ലേസ് ഒക്കെ സേവ് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുക്കും പല പല സ്ഥലത്തിന്റെ. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ ഒരു പ്ലാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൽ തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഗൂഗിൾ മാപ്സ് ലിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ ഗൂഗിൾ മാപ്പ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പൊ അതിനൊരു കംപ്ലീറ്റ് ട്രാവൽ പാർട്ണർ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന്റെ കാര്യമാണ് പറയുന്നത്. ഗൂഗിൾ മാപ്പ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ ഡിഫറെന്റ് കളക്ഷൻസ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ബഹ്റൈനിൽ ട്രൈ ചെയ്യേണ്ട കഫേസ് എവിടെയാണ്, നമ്മുടെ ഖത്തറിൽ ഏതൊക്കെ സ്ഥലത്ത് പോകാൻ പറ്റും, വീക്കെൻഡ് ഹാങ് ഔട്ട് സ്പോട്സ് എവിടെയൊക്കെയാണ്, ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ താഴെ കാണുന്ന യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് പേര് കൊടുക്കാം, പിന്നെ ഇഷ്ടമുള്ള ഇമോജീസ് ഐക്കൺസ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലേസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്താൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത പ്ലേസസ് മാപ്പിൽ തന്നെ ഐക്കൺസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ പോകണം, പ്ലേസിൽ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം, ഗൂഗിൾ മാപ്സിൽ തന്നെ വേറെ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്ത ട്രെൻഡിങ് ലിസ്റ്റ്, ലോക്കൽ ജംസ്, പോപ്പുലർ സ്പോർട്സ് ഒക്കെ നമുക്ക് ഡിസ്കവർ ചെയ്തിട്ട് സേവ് ചെയ്യാനും പറ്റും. അപ്പൊ നെക്സ്റ്റ് ടൈം ഒരു പ്ലേസ് കണ്ടിട്ട് പിന്നെ പോവാന്ന് പറഞ്ഞ് മാറ്റി വെക്കാണ്ട് ഗൂഗിൾ മാപ്പ് ലിസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചോ. കാരണം നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടും. ദാ ഈ ഒരു ടെക് ടിപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ട്രാക്കിലോട്ട് പോവാം. പാട്ടുകൾ കേൾക്കേണ്ട സമയം. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെ നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹലോ, ഞാൻ അനുസിതാര.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

നമ്മളുടെ ബ്രൗസർ നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാവും? രസമായിരിക്കില്ലേ? ജസ്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നൊരു ടൂള് മാത്രമല്ലാണ്ട് നമ്മളുടെ പേഴ്സണൽ AI അസിസ്റ്റന്റ് പോലെ വർക്ക് ചെയ്താൽ കുറച്ചുകൂടെ രസമായിരിക്കും. അതിന് പറ്റിയിട്ടുള്ള കുറച്ച് സെർച്ച് എഞ്ചിൻസിന്റെ കാര്യമാണ് ദാ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ഇപ്പൊ നമ്മുടെ ടെക് വേൾഡ് നോക്കുവാണെങ്കിൽ ഒരു ബിഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ ബ്രൗസറുകൾ തമ്മിലാണ്. ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോമും സഫാരിയും പോലെയുള്ള ട്രഡീഷണൽ ബ്രൗസേഴ്സിന് പകരം പുതിയ ജനറേഷൻ AI ബ്രൗസേഴ്സ് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ ആണ് പെർപ്ലെക്സിറ്റി കോമറ്റ് എന്ന് പറയുന്നത്. പുതിയ ജനറേഷൻ AI ബ്രൗസേഴ്സ് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഓപ്പൺ എഐയുടെ അറ്റ്ലസ് ആണ്. ശരിക്കും ഈ ഒരു ബ്രൗസർ നോക്കുവാണെങ്കിൽ വെബ്സൈറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, സമറൈസ് ചെയ്ത് കിട്ടും, ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഐ ഹെൽപ്പും ചെയ്യും. ഇതാണ് ഓപ്പൺ എഐയുടെ അറ്റ്ലസ്. ഇപ്പൊ അറൌണ്ട് ഒരു 3 സെർച്ച് എഞ്ചിന്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും എഐ മാത്രമല്ലായിരിക്കും നോക്കുന്നത്, പ്രൈവസി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഡക്ക് ഡക്ക് ഗോ ബ്രൗസർ. ശരിക്കും ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഡ്സ് ട്രാക്കേഴ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് സേഫ് ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം കുറച്ച് സെർച്ച് എഞ്ചിൻസ് മനസ്സിലായിട്ടില്ലേ, ബ്രൗസേഴ്സ് മനസ്സിലായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം ഇതാണ്, സ്റ്റിൽ നിങ്ങൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത് അതോ എഐ ബ്രൗസേഴ്സ് ആണോ? ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ആലോചിക്കേണ്ടി വരുമല്ലേ. അങ്ങനെയാണെങ്കിൽ പാട്ടുകൾ കേട്ട വെയിറ്റിംഗ് ആണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
5: You are listening to Radio Suno.

0: Techie Talk.
1: ശരിക്കും ഈ ഒരു AI വേൾഡ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഗൂഗിൾ റീസെന്റ്ലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ബാക്ക് ടു റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ടെക് ടോക്ക് ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ. ഗൂഗിൾ കൊണ്ടുവന്നിട്ടുള്ളത് അഡ്വർടൈസിംഗിന്റെ ഒരു ഫ്യൂച്ചറാണ്. ടെക് വേൾഡിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. ഗൂഗിള് പുതിയ ജെമിനൈ പവേർഡ് AI ടൂൾസ് ലോഞ്ച് ചെയ്തേക്കാണ്. ഇപ്പം നമ്മുടെ AI നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നത് മാത്രമല്ല ബിസിനസ്സിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കാനും പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ബിസിനസ് ഏജന്റ് ഫോർ ലീഡ്സ് എന്ന്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മളൊരു കോഴ്സോ പ്രൊഡക്റ്റോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആഡിൽ തന്നെ ഒരു AI ചാറ്റ് ബോട്ട് ഉണ്ടാവും. നമ്മൾക്ക് അതിനോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ് എത്രയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എനിക്കിത് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ ജെമിനൈ പവേർഡ് AI നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതിന്റെ ബീറ്റാ വേർഷൻ ഗൂഗിൾ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങനെയാണ് ദാ ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്. ഇതിനു പുറമെ തന്നെ മാർക്കറ്റേഴ്സിനായിട്ട് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു AI അസിസ്റ്റന്റ് ആണ് ആസ്ക് അഡ്വൈസർ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ഡിജിറ്റൽ ബിസിനസ് എക്സ്പേർട്ട് പോലെയാണ്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ആഡ്സ് അനലിറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് ബിസിനസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് പേഴ്സണലൈസ്ഡ് സജഷൻസ് തരും. ഇങ്ങനത്തെ അപ്ഡേറ്റും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ആഹാ കൊള്ളാലോ ആ ഒരു മോഡല്ലേ. ശരിക്കും AI റോള് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു AI ഇന്റലിജന്റ് പാർട്ട്ണർ ആയിട്ടൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പറയുന്നത് പ്രകാരം AI മോഡില് യൂസേഴ്സ് ചെയ്യുന്ന സെർച്ച് നോർമൽ സെർച്ചിനേക്കാൾ 3 times ലോങ്ങർ ആണെന്നാണ്. അതായത് നമ്മൾ AIയോട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിലേ ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾ കേട്ട് വൈബ് ചെയ്ത് ഡ്രൈവ് ചെയ്തോ. ഇത് ടെക് ടോക്ക് ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dremitans partner.
2: Hi, namaskaram. Yanulla sondam appan cherthana. Namada sondam gesterle radio sino. Radio sino.
3: Techie Talk. നമ്മളുടെ കൂടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവോ? പക്ഷേ അതൊരു ഫോണല്ല, ഒരു സ്മാർട്ട് ഗ്ലാസ് ആണെങ്കിലോ? അത് കുറച്ചുകൂടെ രസമായിരിക്കും അല്ലെ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ടെക് വേൾഡിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ബിഗ് തിങ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ AI പവേർഡ് സ്മാർട്ട് ഗ്ലാസസ് ആണ്. ഓൾറെഡി ഒരുപാട് സ്മാർട്ട് ഗ്ലാസസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മറ്റേ ഒരു പുതിയ ജനറേഷൻ സ്മാർട്ട് ഗ്ലാസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. ഇതിന്റെ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സൂപ്പർ സെൻസിങ് മോഡാണ്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഗ്ലാസ് നമ്മുടെ ചുറ്റുപാടും കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. സൗണ്ട്സ് കേൾക്കും, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ദിവസം ഫുള്ളി ഗ്ലാസ് വെച്ച് നടന്നിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾക്ക് ചോദിക്കാൻ പറ്റും, ഇന്ന് ഞാൻ എവിടെയൊക്കെ പോയി, എന്റെ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു ഇൻഫർമേഷൻ എന്തായിരുന്നു, രാവിലെ ഞാൻ കണ്ട ആ ഒരു പ്ലേസ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ മണി മണി മണി പോലെ ഇത് ഉത്തരം പറയും. ശരിക്കും AI ഇതൊക്കെ റിമെമ്പർ ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യും. ഒരു പേഴ്സണൽ മെമ്മറി അസിസ്റ്റന്റ് പോലെ വർക്ക് ചെയ്യും. അത് തന്നെയാണ് മെറ്റയുടെ CEO ആയിട്ടുള്ള മാർക്ക് സുക്കർബർഗ് പറയുന്ന വിഷനും. നമ്മുടെ ഡെയിലി ലൈഫിനെ ഈസി ആക്കാൻ ഒരു AI കമ്പാനിയൻ അത്രമാത്രം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ വരുന്ന ഒരു ബിഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയാണ്. ഒരു ഡിവൈസ് നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ഒബ്സർവ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സ് സേഫ് ആണോ, വേറെ ആളുകളുടെ പ്രൈവസി എന്താവും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിലോട്ട് കയറുന്നത്. ഇതിന്റെ ഒക്കെ ഉത്തരം റിപ്പോർട്ട്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റ ഫുൾ ഫോട്ടോസും ഓഡിയോസും റെക്കോർഡിംഗ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം അതിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ ഉണ്ടല്ലോ മെറ്റ ഡാറ്റ ഫോമിൽ പ്രോസസ് ചെയ്യാനാണ് നോക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം സ്മാർട്ട് ഗ്ലാസസിന് കുറച്ച് പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെക്കോർഡിംഗ് ഇൻഡിക്കേറ്റർ, സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ കമ്പനി നന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ പ്രൈവസി ബാലൻസ് ചെയ്യാനുള്ളൊരു ബിഗ് ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് സീ ബാക്കി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന്. തൽക്കാലം എന്താ ഇതോടെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഇന്നത്തെ ടെക് ടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, കുറച്ച് ക്യൂരിയസ് ആയിട്ടിരിക്കുക. അപ്പൊ ഇനി ടെക് ടോക്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് സാറ്റർഡേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അതുവഴിക്കും ടാറ്റാ, ബൈ ബൈ. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് ആയിരിക്കും ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.
4: Chennai beats
5: Tamil head of the hour
6: in the art of podumakkolanda
7: chikata chikata chikata tadinna tadinna tadinna.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Adi, in a birthday celebration and the chello end.
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
6: In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രെമിജൻസ് പാർട്ണർ.
8: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
9: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ
8: 91.7 റേഡിയോ

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഞാൻ GS. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുപോകും.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി,
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഈ ആഴ്ചത്തെ കുറച്ച് ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് പിറകെ ഒന്ന് പോയിട്ട് വന്നാലോ. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടോപ് 10 ദേ ഇവിടെ നമ്മൾ അങ്ങനെ തുടങ്ങുകയാണ്. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. സോ വീക്കെൻഡ് വൈബാണ്, കളറാണ്, സെറ്റാണ്. നമ്മൾ ആ ഒരു മോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് റാപ്പപ്പ് ആയിട്ട്, വീക്കെൻഡ് വൈൻഡപ്പ് ആയിട്ട് ദേ ഇവിടെ നമ്മളുടെ ഈ ഒരു ആഴ്ചയിലെ കിടുക്കൻ പ്ലേലിസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓണാവുന്നു. വിത്ത് മീ വൺ ആൻഡ് ഓൺലി ആർ ജെ ചിച്ചു. ഈ ഒരു പാട്ടിന്റെ ട്രെൻഡും അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ഇത്രയും മൂഡ് ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താന്ന് പറയട്ടെ, നമുക്ക് നമ്മളുടെ ആ ഒരു വോക്കിൽ, നമുക്ക് നമ്മളുടെ ആ ഒരു ക്രാഫ്റ്റില് 100% വിശ്വാസം ഉണ്ടാവണം. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇന്ന് തന്നെ ആവണമെന്നില്ല, നാളെയോ മറ്റന്നാളോ മറ്റേതെങ്കിലും ദിവസമായിരിക്കും. ബട്ട് ഫോർ ഷുവർ നമുക്ക് നമ്മളുടെ ക്രാഫ്റ്റിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. അതിന് ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട എക്സാമ്പിളാണ് കല്യാണി എന്നുള്ള ട്രാക്ക്. കല്യാണി ബേസിക്കലി കഴിഞ്ഞ നവംബർ മാസമാണ് റിലീസാവുന്നത്. ദെൻ ഇപ്പോൾ അതിൻ്റെ ഒരു റീമിക്സ് വേർഷനും കൂടെ വന്നതിന് ശേഷം കല്യാണി ട്രെൻഡാണ് മൊത്തത്തിൽ എല്ലായിടത്തും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഏതോ ഒരു ബ്ലോഗ് വായിച്ചപ്പോഴേക്കും കണ്ടൊരു കമൻറ്റാണ് കേട്ടോ. അതായത് കല്യാണിക്ക് സൗണ്ടും ഒരു രൂപവും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ദിസ് കല്യാണി റീമിക്സ് വേർഷൻ എന്നുള്ളത്. സോ ഈ ആഴ്ചയും ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആണ്. ബിക്കോസ് അക്രോസ് ഓൾ ദി പ്ലാറ്റ്ഫോംസ് 100 million+ വ്യൂഷിപ്പും ലിസണർഷിപ്പും ഒക്കെ ആയിട്ടാണ് ദേ കല്യാണി ഇങ്ങനെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻറ്റയർ ടീമിന് തീർച്ചയായിട്ടും ഒരു കൈയ്യിൽ എടുക്കണം. കാരണം ശ്രേയജിയും സാനിയും ഈ ഒരു പാട്ടിൽ ചേർന്നപ്പോഴേക്കും, ഈ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ചേർന്നപ്പോഴേക്കും വേറെ ലെവൽ സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, 40 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കല്യാണി റീമിക്സിന്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അവർ വൈൻഡപ്പ് ചെയ്തത്. അതൊരു അടിപൊളി സംഭവമാണ്. സോ അർജുൻ സുനിൽ എന്ന ARJN, കിരൺ ദാസ് എന്ന KDS, വിഷ്ണു 54, റോൺ വിനോദ് എന്ന റോൺ, ഇവരൊക്കെയാണ് ഈ ഒരു പാട്ടിന്റെ പിറകിലുള്ള ആളുകൾ. ഗൈസ് നിങ്ങൾ പൊളിയാണ്, വേറെ ലെവലാണ്. അപ്പൊ ഇതുപോലത്തെ കിടക്കൻ ഐറ്റംസ് ഇനിയും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീക്കെൻഡ് വൈൻഡപ്പ് ആ ഒരു കല്യാണി റീമിക്സിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ. യെസ്, നിന്റെ കണ്ണില നിറം കണ്ട്, കയ്യില വള കണ്ട്, കാലില കൊലസിട്ട് എന്നെ നീ കുടുക്കി. നമ്പർ 10.

0: Listening to.
1: Listening to.
2: Radio Suno.
1: Radio Suno. Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവരിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, ഖത്തർ,
6: ഇൻ അസോസിയേഷൻ വിത്ത്.
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, your trusted remittance partner.

0: ചില പാട്ടുകളാണ്. ഇതിൽ ഒന്ന് ആക്ച്വലി ഈ ഒരു മൂവിയുടെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. PR-01 എന്നാണ് ഇപ്പോഴത്തെ പേര്. അൻ്റെ ഈ ഒരു സിനിമയിലെ ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മൂവി അനൗൺസ്മെന്റ് ഒരു പ്രൊമോ സോങ് ഇങ്ങനെ വന്നിട്ടുണ്ടായി. സായ് അഭയങ്കരാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. ആനേവാല സ്റ്റാർ എന്നാണ് ഈ ഒരു പാട്ട്. ഡ്യൂഡ്, ഡ്രാഗൺ, ലവ് ടുഡേ, ലവ് ഇൻഷുറൻസ് കമ്പനി സിനിമയ്ക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായിട്ട് വരുന്നൊരു മൂവിയാണ് എന്നുള്ളതാണ്. ആൻഡ് ഡ്യൂഡിന്റെ ആ ഒരു ഡ്യൂ വീണ്ടും വന്നിരിക്കുന്നു, പ്രദീപ് വേഴ്സസ് മമിത. ആ ഒരു കോമ്പിനേഷൻ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു സിനിമയുടെ ഡയറക്ടോറിയൽ ടീമാണ് എന്നെ ഞെട്ടിച്ചത്. ഒന്നും രണ്ടും അല്ല, ആറ് പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത്. ആൽഫ യൂണിറ്റ് എന്നാണ് ഈ ഒരു ഡയറക്ടോറിയൽ ടീമിന് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു പേര്. സോ ഒരു ആറു പേരുടെ വ്യൂ പോയിന്റിൽ നിന്നും ഒരു സിനിമ എങ്ങനെ മേക്ക് ചെയ്തു വരുന്നു എന്നറിയാനായിട്ടും കാണാനായിട്ടും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ കേൾക്കാൻ പോകുന്ന സെക്കൻഡ് ട്രാക്ക് ഗാട്ടാഗുസ്തി സെക്കൻഡ് മൂവിയിലെ പാട്ടാണ്. 2022 ഗാട്ടാഗുസ്തിയുടെ ഫേസ്റ്റ് പാട്ട് വരുന്നത്. ആ സമയത്ത് വളരെ ട്രെൻഡിങ് ആയ ഒരു മൂവിയായിരുന്നു അത്. അതായത് പൊതുവെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് അതിനെ മാറ്റി എഴുതിയ ഒരു സിനിമയാണത്. ആണുങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞു പഠിപ്പിക്കപ്പെട്ട ഒരു അനന്തരവനുള്ള ഒരു കുടുംബം. അവിടേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരുന്നു, ആളൊരു ഗുസ്തിക്കാരിയാണ്, ദെൻ പിന്നീടാണ് കഥ തുടങ്ങുന്നത്. സോ മൊത്തത്തിൽ പല കോൺസെപ്റ്റുകളും തിരുത്തി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്തൊരു സിനിമയായിരുന്നു അത്. അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ വിഷ്ണു, വിശാലും ഐശ്വര്യലക്ഷ്മിയും വീണ്ടും ഒന്നിച്ചപ്പോഴേക്കും ഹൗസ് ഹസ്ബൻഡ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ വൈഫിനൊരു ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടിട്ട് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഹൗസ് ഹസ്ബൻഡ്. ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു സിനിമയിൽ സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിലെ ചിൽ മമ്മി എന്നുള്ളൊരു പാട്ടാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. അത്ര ചില്ലല്ലാത്ത ഒരു മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു മകള് പാടിയ പാട്ടാണ്, അല്ലെങ്കിൽ മകള് പാടുന്ന പാട്ടാണ്. രസമുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ടത് കാട്ടാഗുസ്തി സെക്കൻഡ് പാർട്ടിലെ ആ ഒരു കുട്ടി സ്റ്റാർ, ആ ഭയങ്കര ക്യൂട്ടാണ്, രസമാണ് ആ ഒരു സിനിമ കാണാനായിട്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരുപാട് ചിരിച്ചൊരു സിനിമയായിരുന്നു കാട്ടാഗുസ്തി സെക്കൻഡ്. എന്തായാലും ആ ഒരു സിനിമയിലെ പാട്ടും നമ്മൾ ഇതേ എങ്ങനെ കേൾക്കും. രണ്ട് കിടക്കൻ പാട്ടുകൾ വെയിറ്റിംഗ് ആണ്, ഓൺലി ഓൺ ടോപ് 10 വിത്ത് മീ ചിച്ചു.
1: നമ്പർ 9.

ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് LCU സിനിമ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് തമിഴ് മൂവി ആ ഒരു റോ മോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് LCUനെ കുറിച്ചുള്ള അപ്ഡേറ്റിൽ വരുമ്പോഴേക്കും ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ LCUമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല എന്നുണ്ടെങ്കിലും ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്ക് അങ്ങനെ കേട്ടാലോ. ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. ദി മാസ്റ്റർ ബ്ലാസ്റ്റർ ഡയറക്ടർ ലോകേഷ് കനകരാജ് ആൾ ആ ഒരു ഡയറക്ടർ എന്നൊരു കുപ്പായം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു നായകന്റെ കുപ്പായം അണിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് DC എന്നുള്ള മൂവി. കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ സംസാരമാകുമ്പോഴേക്കും ലോകേഷ് കനകരാജ് ഒരു നായകനായിട്ട് വരുന്നു. ആ അത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ എല്ലാവരും. വാമിക ഗബ്ബിയാണ് നായികയാവുന്നത്. ഈ ഒരു സിനിമ ആക്ച്വലി ഒരു ലവ് റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് എന്നാണ് അപ്ഡേറ്റുകൾ പ്രകാരം നോക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദേവദാസൻ ചന്ദ്ര ആർ റെഡി ടു ലൈറ്റ് അപ് ദ ബിഗ് സ്ക്രീൻ. ജൂലൈ മാസം അവസാനത്തെ ആഴ്ചയിലാണ് ഈ ഒരു DC എന്നുള്ള മൂവി തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോഴേക്കും ലോകേഷ് ബ്രോ പറഞ്ഞൊരു കാര്യമുണ്ട്. ആളിപ്പോ ആക്ച്വലി അല്ലു അർജുൻ ഒരു ആക്ഷൻ മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കൈത്തിയ 2 വിക്രം 2 റോളക്സിന്റെ ആ ഒരു യൂണിവേഴ്സിലേക്കൊക്കെ മടങ്ങി എത്തും എന്നുള്ളതാണ്. ബിക്കോസ് എവിടെയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരം ഉണ്ടാകുന്നുണ്ടായിരുന്നു ലോകേഷ് ആക്ച്വലി LCU യൂണിവേഴ്സ് ഉപേക്ഷിക്കുന്നു എന്നൊക്കെയുള്ളത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാട്ടെ. ലോകേഷ് ബ്രോ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ LCU യൂണിവേഴ്സ് എന്നുള്ളത് പോലും എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ എനിക്ക് തന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. സോ ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. LCU യൂണിവേഴ്സ് സ്റ്റിൽ ഓൺ ആണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സിനിമകൾ വരും എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയുടെ കൂടി തന്നെ നമുക്ക് അടുത്തൊരു ട്രാക്കിലേക്ക് അങ്ങനെ പോയാലോ. ഒരു കിടക്കൻ പാട്ട് വരുന്നുണ്ട്, ഹാങ് ഓവർ ബൈ അനിരുദ്ധ്. അനിബ്രോടെ ദാറ്റ് ലേറ്റസ്റ്റ് ട്രാക്കാണ്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 7.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: വീക്കെൻഡ് ഒക്കെ അല്ലേ, ഒന്ന് റീവൈൻഡ് അടിച്ചാലോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ടൈം ഏതായിരുന്നു? ടോപ് ടെൻ ആണ് വീക്കെൻഡ്. നമ്മളിങ്ങനെ വൈബാക്കി കളറാക്കി പൊക്കൊണ്ടിരിക്കുമ്പോൾ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ റേഡിയോ സുനോ. നമ്മുടെ ലൈഫിൽ ആ ഒരു കളർഫുൾ ടൈമിനെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഹോസ്റ്റൽ ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് മനസ്സിൽ ആ ഒരു പഴയ ഹോസ്റ്റൽ ഓർമ്മകൾ വന്നിട്ടുണ്ടോ. ഇല്ലെങ്കിൽ ഞാനിത് പറഞ്ഞപ്പോഴെങ്കിലും ഒന്ന് കോളേജിലേക്കും കോളേജ് ഹോസ്റ്റലിലേക്കും നമ്മൾ അന്നത്തെ ആ ഒരു വൈബിലേക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടാവും ഇല്ലേ. അങ്ങനെ ഒരു ഹോസ്റ്റൽ കഥ പറയുന്ന ഒരു സിനിമ ദേ ഇങ്ങനെ വരാനായിട്ട് പോവാണ്. മഹാരാജ ഹോസ്റ്റൽ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. എനിക്ക് തോന്നുന്നു ഈ ഹോസ്റ്റൽസ് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഹൊറർ സിനിമകളുടെ പ്ലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടികപ്പിയരെ കൂട്ടമണി ഇപ്പോഴും നമ്മൾ ഓർക്കും, ആ ഒരു തമാശയുടെ പേരിലും കൂട്ടത്തിൽ ആ ഒരു ഹൊറർ മോഡും. എങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്റ്റൽ ബേസ് ചെയ്ത ഒരു ഹൊറർ കോമഡി മൂവി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് മഹാരാജ ഹോസ്റ്റൽ. ഈ ഒരു മൂവി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ, പോസ്റ്റേഴ്സും പാട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. റിലീസ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, കുറച്ചും കൂടി ഒരു ടൈം എടുക്കുമായിരിക്കും. നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ ഒരു സിനിമയിൽ ഒന്നിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് പുതിയ പിള്ളേർ സെറ്റിന് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ചിരിക്കണോ അതോ വിഷമിക്കണോ എന്നറിയാത്തൊരു ഫീലില്ലേ? അങ്ങനെ കേട്ടൊരു വാർത്തയാണ് നമ്മളുടെ മഹാരാജാസ് കോളേജിൽ അവിടുത്തെ ഹോസ്റ്റലിൽ നേരത്തെ താമസിച്ചിരുന്ന ഒരു ചെക്കൻ, അവൻ അവിടുത്തെ ഹോസ്റ്റലിലെ കട്ടിലുകൾ എടുത്തോണ്ട് പോയി. കട്ടിലും ബെഡും ലൈക്ക് ആരോട് ചോദിക്കാനും പറയതൊക്കെ എടുത്തോണ്ട് പോയി എന്നുള്ളൊരു കാര്യം. മേ ബി അതും ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിയുടെ ഇമ്പാക്റ്റ് ആണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, ബാക്കി അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും നൊസ്റ്റാൾജി ഉണർത്തുന്ന അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ഇവൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാട്ടാണ് നമ്മളിതേ അങ്ങനെ കേൾക്കാൻ പോകുന്നത്. മേ ബി ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയും ഈ ഒരു പാട്ടും വല്ലാണ്ട് കണക്ട് ആക്കാൻ പറ്റുമായിരിക്കും. ചൂതാട്ടമോ എന്നുള്ള ട്രാക്കാണ് ദേ വരുന്നത്. ഓൺലി എൻട്രി നോ എക്സിറ്റ് അത്രേ ഉള്ളൂ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Number 6.

0: It's time for Top 10. 10.
1: ബാക്ക് ടു ടോപ്പ് ടെൻ. എനിക്ക് ഈ ടോപ്പ് ടെന്നിലെ ഓരോ എപ്പിസോഡിലും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നൊരു കാര്യം കുറച്ച് കിടക്കുന്ന ഇൻഡി ട്രാക്സ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. സോ അങ്ങനെ നമ്മൾ ഇനി ഒന്നല്ല രണ്ട് ഇൻഡി ട്രാക്സ് ആണ് കേൾക്കാൻ പോകുന്നത്. ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഔട്ട് ലൈൻ വിത്ത് മീ ചിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് ഇൻഡി ട്രാക്സിൽ ഒന്ന് ഒരു മലയാളം പാട്ടാണ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ തമിഴ് ട്രാക്ക്. കൊള്ളാം, രണ്ടും വൈബുള്ള രസമുള്ള പാട്ടാണ്. ആൻഡ് ഈ പാട്ടുകൾക്കൊക്കെ എവിടെയൊക്കെയൊക്കെ ഒരു ഒരു ഇൻസ്പയർഡ് ആയതുപോലെ അല്ലെ ഒരു ഒരു കണക്ഷൻ ഫീൽ ചെയ്തു, സിമിലാരിറ്റീസ് ഫീൽ ചെയ്തു. സോ ബേസിക്കലി അതൊക്കെ ഇൻസ്പിറേഷൻ ആണല്ലോ. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള രണ്ട് ട്രാക്സ് ആണ് ദേ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ കാമിനി പൊൻ കാമിനി എന്നുള്ള പാട്ടാണ്. ഒരു ലവ് സ്റ്റോറിയാണ്. ലിഫ്റ്റിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നു, ദെൻ അവർ, അതായത് ലിഫ്റ്റ് ഇങ്ങനെ അടച്ചു വരുമ്പോഴേക്കും ഈ പെൺകുട്ടി ഇങ്ങനെ കൈവെക്കുന്നു, ദെൻ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നു. അപ്പോൾ ചെക്കൻ കാണുന്നു പുറത്തൊരു പെൺകുട്ടി നിൽക്കുന്നു, അവിടുന്ന് പ്രണയം പൂത്തുലയുന്നു. ഇതാണ് ആ ഒരു പാട്ടിൻ്റെ തീം. ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലൈക്ക് നോർമലി നമ്മൾ കാണുന്ന പോലെ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ഷൂട്ടിനൊക്കെ നമുക്ക് അങ്ങനെ ഒരു അനിമേറ്റഡ് മോഡിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ടിന് ബേസിക്കലി വിഷ്വലൈസേഷൻ അടിപൊളിയാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് എന്താ പറയുക, വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വിഷ്വലൈസേഷൻ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു പാട്ടിൻ്റെ ഫീലാണ്, വേറെ ലെവൽ ട്രാക്കാണ്. ദാറ്റ് കാമിനി ട്രാക്ക് ദേ നമ്മൾ കേൾക്കും. അതിൻ്റെ അതിൻ്റെ കൂടെ ഈ ഒരു പാട്ടും രസമുണ്ട്. മനേവി എന്നുള്ള ട്രാക്കാണ്. മനേവി എ ബ്രൈറ്റ്സ് ഡിസൈർ ബൈ സാരഥി നമ്മൾ കേൾക്കും. ഇത് കല്യാണം കഴിക്കാൻ പോകുന്നൊരു പെൺകുട്ടി, ഒരു വധുവിൻ്റെ ആസ്പെക്റ്റിൽ നിന്നാണ് ഈ ഒരു പാട്ട്. മേ ബി ഈ ഒരു പാട്ട് ഇനിയിപ്പോൾ അങ്ങടേക്ക് ചില കല്യാണ വീഡിയോസിലൊക്കെ വധുവിൻ്റെ എൻട്രിക്ക്, ബ്രൈഡിൻ്റെ എൻട്രിക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ട്രാക്കാണ്. രസമുള്ളൊരു പാട്ടാണ്. ഒരു ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് വൈബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. അത്രയും രസമുള്ളൊരു പാട്ടാണ്. എന്തായാലും ഈ രണ്ട് പാട്ടുകളും കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നിപ്പോയി. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. സോ ഈ രണ്ട് പാട്ടുകൾ നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. യെസ്, ദിസ് ഈസ് ടോപ്പ് ടെൻ ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ റേഡിയോ സുനോ വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 5.

0: Hi, this is Raman.
1: You're listening to
0: Radio Suno 91.7 FM. Kettu kettu kootu kooda.
2: ചിച്ചുവാണ് ദി ഇവിടെ കൂടെയുള്ളത്. വീക്കെൻഡ് വൈബാക്കി കളറാക്കി സെറ്റാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു വേൾഡ് കപ്പ് മോഡിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ആഹാത് കലക്കി എന്ന് പറയിപ്പിച്ചൊരു ട്രാക്ക് അങ്ങനെ കേട്ടാലോ. ഈ ഒരു പാട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ പാട്ടിന് വേണ്ടി ഒന്നിച്ച ആ ഒരു നാല് പേരാണ്. ബിക്കോസ് ഇവരൊക്കെ ഒന്നിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, അതൊക്കെ മേലെ ഒരു ഐറ്റം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ അത് വർക്കൗട്ട് ആക്കിയെടുത്ത കുറച്ച് ആളുകളും ആൻഡ് ഈ ഒരു ട്രാക്ക് സ്രാവ് എന്നാണ് ഈ ഒരു പാട്ടിന്റെ പേര്. ആൻഡ് ഈ ഒരു പാട്ടിൽ ഒന്നിച്ചത് വൺ ആൻഡ് ഓൺലി തടുവൈസർ, തിരുവാലി, ഹരാൻഷ ആൻഡ് ഈച്ചു. ഈ നാല് പേരും ഒന്നിച്ചപ്പോഴേക്കും കിട്ടിയ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഓ വേറൊരു മോഡ് ഹിപ്പ് ഹോപ്പ് ട്രാക്കാണ്. ഒരു കിടുക്കൻ ഹിപ്പ് ഹോപ്പ് ട്രാക്കാണ് കിട്ടിയത്. അതിന് ഒരു ഫുട്ബോൾ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ കാണുന്ന ചില പാട്ടുകളിൽ നേരത്തെ നമ്മളിങ്ങനെ ഒരു പാട്ട് കാമിനി എന്നുള്ള പാട്ട് പറഞ്ഞപ്പോഴേക്കും വിഷ്വലി ഇത് ഭയങ്കര പ്ലീസിംഗ് ആണ്, രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഭയങ്കര എഫേർട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു ആനിമേഷൻ പോലെ ചെയ്തെടുക്കുന്ന ഒരു സംഭവം. അതേപോലത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ സ്രാവിലും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു ക്രിയേഷൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് പാട്ട് തന്നെയാണ്. ഓഫ് കോഴ്സ് പാട്ടാണ്. ഈ നാല് പേരും നാല് ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ്. ഈ നാല് സ്റ്റൈലുകളും ഒന്നിച്ചപ്പോൾ എങ്ങനെ ഒരു കിടുക്കൻ ഔട്ട്പുട്ട് ഉണ്ടായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ദേ ഈ പാട്ട് കേട്ടോലൂ. ആൻഡ് ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടും വീണ്ടും ഇത് കേൾക്കണം, കാണണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നേരെ യൂട്യൂബിൽ പോവുക, സ്രാവ് എന്ന് സെർച്ച് ചെയ്യുക. ഒരു ഫ്യൂഷൻ ട്രാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: നമ്പർ 3.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഈ പാട്ടുകളിൽ അതിൻ്റെ കൂടെ ഈ കോമഡി ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. എന്നാൽ അങ്ങനെ വിജയകരമായിട്ടുള്ള ചില പാട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു മോഡിൽ അങ്ങനെ ഒരു കോമഡി എൻ്റെ ട്രാക്ക് അങ്ങോട്ട് കേട്ടാലോ. പക്ഷേ ഇതൊരു തമിഴ് ട്രാക്കാണ് കേട്ടോ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുമാണ് ഇത് ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത്. നമ്മളിങ്ങനെ ഈ ഒരു വീക്കെൻഡിലെ ഒരു സെറ്റ് പ്ലേലിസ്റ്റുമായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പാട്ട് ഷേട്ടൈ എന്നുള്ള ട്രാക്കാണ്. രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. എൻ്റെ ഈ ഒരു പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം, ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള പാട്ടുകളിലൊക്കെ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ട്രാക്സാണ്. ആൻഡ് മാത്രമല്ല ഇതിലെ വിഷ്വലൈസേഷനും ഭംഗിയുണ്ട്. അതായത് ഭയങ്കര ചിലവ്, അതായത് പൈസ ചിലവാക്കി ഇതിനൊക്കെ ഓൾറെഡി ഒഫ്കോഴ്സ് എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പുറമേ കാണുന്ന പോലെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ കുറേ ഒരു സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിലുപരിയായിട്ട് നമുക്ക് ഗ്രാഫിക്സിലും അല്ലെങ്കിൽ എഫക്ട്സിൽ എങ്ങനെ പിടിക്കാം, എഡിറ്റിൽ എങ്ങനെ പിടിക്കാം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പല പാട്ടുകളും അങ്ങനെ റിലീസാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അവരുടെ പാട്ടുകൾക്ക് ഒരു വിഷ്വൽ അപ്പീൽ കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഫൺ മോഡിലുള്ള പാട്ട് ആൻഡ് ഫൺ മോഡിൽ തന്നെയുള്ളൊരു വിഷ്വൽ അപ്പീലും കൊടുത്ത് രസകരമായിട്ട് ഔട്ടാക്കിയുള്ളൊരു ട്രാക്കാണ് ഈ ഷേട്ടൈ എന്നുള്ള പാട്ട്. രസമുണ്ടത് കാണാനും കേൾക്കാനും. വളരെ അവിചാരിതമായിട്ടും ആക്സിഡൻ്റലിയാണ് ഞാൻ ഈ ഒരു പാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തത്. പക്ഷേ ഈ പാട്ട് ഞാൻ കുറേ വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടു. കാരണം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു കൊള്ളാല സംഗതി, ഒരു ഒരു ഫീൽ ഗുഡ്, അങ്ങനെ തന്നെ ഒരു ഒരു സന്തോഷം, ഒരു ചിരി, മുഖത്ത് അറിയാതെ ഒരു ചിരി വരുന്നെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ കിട്ടും. യെസ്, അതെ, ആ ഒരു ട്രാക്ക് നമ്മൾ ദേ അങ്ങനെ കേൾക്കും. ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ചിച്ചയാണ് കൂടെ ഉള്ളത്. ഒരു ഒരു വീക്കെൻഡ് സ്പെഷ്യൽ പ്ലേലിസ്റ്റുമായിട്ട് നമ്മളിത് ഇങ്ങനെ ടോപ് ടെൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number

0: 91.7 FM.
1: Qatar's happiness frequency. Radio Cinema.
2: സോ ഒരു വീക്കിന്റെ കൂടെ വൈൻഡപ്പ് ആവാറാവുന്നു. അന്ന് ഇവിടെ വീക്കെൻഡ് പ്ലേലിസ്റ്റും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ടോപ് ടെന്നിലെ ഇന്നത്തെ വൈൻഡപ്പ് ട്രാക്കിലേക്ക് അങ്ങോട്ട് പോയാലോ. ബാക്ക് ടു ടോപ് ടെൻ വിത്ത് മീ ചിച്ചു ആൻഡ് ദിസ് ഈസ് റേഡിയോ സുനോ. ജേക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ എവിടെ ഇരുന്നാലും നമുക്ക് ആ പാട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ബിക്കോസ് കുറെ പാട്ടുകൾ എടുത്തു വെച്ചിട്ട് അതിനിടയ്ക്ക് ഒരു ജേക്സ് ബിജോയ് ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ജേക്സ് ബിജോയ് ചെയ്ത പാട്ടാണെന്ന്. അങ്ങനെ ഒരു സിഗ്നേച്ചർ എല്ലാ പാട്ടുകളിലും കൊണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആൻഡ് ഈ റീസെന്റ് ആയിട്ട് ജേക്സ് ബിജോയ് ഐ നോബഡി മൂവിയിലെ പാട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സംസാരമാകുന്നു ആസ് യൂഷ്വൽ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേ നമ്മളിനി കേൾക്കാൻ പോകുന്ന ട്രാക്ക് ഇന്നത്തെ ടോപ്പ് ടെന്നിലെ വൈൻഡ് അപ്പ് ട്രാക്ക് എന്ന് പറയുന്നത് ഐ നോബഡി മൂവിയിലെ ജേക്സ് ബിജോയുടെ ട്രാക്കാണ്. സിതാരയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അൻവർ അലിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. യെസ്, ഈ ഒരു പാട്ടിൻ്റെ ഫീലുണ്ടല്ലോ അച്ചടാ, കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ ഒരു പാട്ടും ഇങ്ങനത്തെ ഒരു ഫീലും ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങോട്ട് സന്തോഷമായി. ജേക്സ് ബിജോയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഒരു ഒരു ഒരു സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര പ്രൗഡ് ഫീലുണ്ട്. മലയാളത്തിലെ പാട്ടുകളൊക്കെ വേറെ ലെവൽ ട്രാക്കുകളാണ്. ആൻഡ് ഐ നോബഡി മൂവി ഇപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ ആയിട്ട്, പോസിറ്റീവ് റിവ്യൂസും റെസ്പോൺസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പല റെക്കോർഡുകളും കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് സിനിമ ഇങ്ങനെ പോവാണ്. ഇതുപോലെ തന്നെ അങ്ങോട്ട് പോട്ടെ, അടിപൊളിയാവട്ടെ. എന്തായാലും ഈ ഒരു പാട്ട് അങ്ങോട്ട് കേട്ടാലോ. എൻ്റെ ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ടോപ്പ് ടെൻ വൈൻഡ് അപ്പ് ആവുകയാണ്. രാവ് താണ്ടി എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്. യെസ്, അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ടോപ്പ് ടെൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്കിനി വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലെ ഒരു ഒരു ബ്യൂട്ടിഫുൾ പ്ലേലിസ്റ്റുമായിട്ട് കേട്ടുമുട്ടാം. ഹിറ്റായിട്ടുള്ള കുറച്ച് പാട്ടുകളുമായിട്ട് കേട്ടുമുട്ടാം. ആൻഡ് ഷോയെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മറക്കണ്ട, മൈ ഇൻസ്റ്റാ ഐ ഡി ഈസ് ആർ ജെ ചിച്ചു, സി എച്ച് ഐ സി എച്ച് യു. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജെ ചിച്ചു സൈനിങ് ഓഫ്.
1: Number 1.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station
0: Kete kete kootukoodam
2: Radio Sino
3: Bookmark
1: Bookmark
3: with RJ Nanda
4: എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങളാണ് ലോകത്തിലുള്ളത്. അവനവനൊന്നും ചുറ്റുമുള്ള പ്രകൃതി മറ്റൊന്നും. ഹായ് ഹലോ വെൽക്കം, ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റാൻഡംലി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടൊരു പ്രത്യേകതരം കോട്ടാണിത്. ഈ കോട്ട് പറഞ്ഞിരിക്കുന്ന ആള് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. കാച്ചിക്കുറുക്കിയ കവിതകളെ പോലെ തന്നെ കാച്ചിക്കുറുക്കിയ ആശയങ്ങളും ഏറ്റവും ഭംഗിയായി പങ്കുവെക്കുന്ന ഓരോരോ നല്ല എഴുത്തിന്റെയും ഉടമയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രയോ സത്യമായിട്ടുള്ള കാര്യമാണല്ലേ. കാരണം എല്ലാവരും എന്നും വായിക്കാൻ ശ്രമിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്വന്തമായിട്ട് നമ്മളെ സ്വയം വിലയിരുത്താനും നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും ശ്രമിക്കുന്ന ഒരു സമയവും, അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന ഒരു പ്രകൃതിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വായനയുമാണ്. നമ്മളാകുന്ന പുസ്തകവും പ്രകൃതിയാവുന്ന പുസ്തകത്തെയും ഏറെക്കുറെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഏറെക്കുറെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറെ കൂടി ബ്യൂട്ടിഫുൾ ആവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആശയത്തിന്റെ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ അങ്ങനെ മനസ്സിലാക്കേണ്ട ആ ഒരു സമയം ഇവിടെ വന്നിരിക്കുകയാണ്. പലപ്പോഴും ഓരോ പുസ്തകങ്ങളും നമുക്ക് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. ചിലപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മളായിട്ട് മാറാറുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് പലപ്പോഴും മാച്ച് ചെയ്യാറുണ്ട്. ലൈഫിൽ ചിലപ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷൻസുമായിട്ട് ആ ക്യാരക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് വളരെയധികം യോജിച്ചു പോവാറുമുണ്ട്. സോ നമ്മൾ മാത്രമല്ല ജീവിതത്തിൽ പല പല സിറ്റുവേഷൻസിനെയും ഫേസ് ചെയ്യുന്നത്, നമ്മളെപ്പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവാണ് പലപ്പോഴും പല എഴുത്തുകാരും പങ്കുവെക്കുന്ന ചില കഥാപാത്രങ്ങളും അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസും. സോ അങ്ങനെയുള്ള നല്ലതരം എഴുത്തിലേക്കാണ് ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ യാത്ര. എന്തായാലും വേൾഡ് കപ്പൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ബുക്ക് മാർക്കിലും ഒരു വേൾഡ് കപ്പ് തരംഗം കൊണ്ടുവരാമെന്ന് ഞാനങ്ങോട്ട് വിചാരിച്ചോട്ടോ. കാരണം ഇന്നത്തെ ബുക്ക് മാർക്കിന് ഒരു അല്പം സ്പെഷ്യാലിറ്റി ഉണ്ട്, അതും വേൾഡ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. വേൾഡ് കപ്പും ബുക്കുകളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ചെറിയൊരു ബന്ധം ദാ അവിടെ ഞാൻ ഇടുകയാണ്. സോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: suno 91.7 FM Qatar's favorite radio station bookmark with RJ Nanda
1: നല്ല ഇനം എഴുത്ത് നല്ല തരം എഴുത്തൊക്കെ ലോകത്തിന്റെ ഏത് കോണിൽ കാണുകയാണെന്നുണ്ടെങ്കിലും അതൊന്ന് വാങ്ങി വായിക്കാൻ കുറച്ചെങ്കിലും എഫേർട്ട് ഇടുന്ന ആളുകളാണ് ആര് നമ്മുടെ മലയാളികൾ. വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഈ നല്ല ഇനം എഴുത്ത് നല്ല തരം എഴുത്തെന്ന് ഞാൻ അങ്ങനെ സ്പെസിഫിക്കലി പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുസ്തകത്തെ ആയിക്കോട്ടെ, ഒരു ഒരു സിനിമയായിക്കോട്ടെ, ഒരു പാട്ടിനെ ആയിക്കോട്ടെ, അങ്ങനെ ഇഷ്ടമുള്ള എന്തിനേയും അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അംഗീകരിക്കാനും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ റെഡി ആയിട്ടുള്ള ാണ് നമ്മള്. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല എഴുത്ത് ഏതൊരു മലയാളി നല്ല വായനക്കാരനോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പക്കൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സജഷൻസും നമുക്ക് തരാനായിട്ടുണ്ടാവും. ഏത് ടൈപ്പിലുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ കയ്യിൽ കാറ്റഗറൈസ് ചെയ്ത് ഇന്ന ഇന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു നല്ലതാണ് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറാനായിട്ട് പലപ്പോഴും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ നല്ല ഇനം എഴുത്തുകളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന് ഓൾറെഡി സൂചിപ്പിച്ചിരുന്നൊരു കാര്യം, നല്ല എഴുത്തുകൾക്കൊപ്പം തന്നെ നല്ല ഒരു ചരിത്രമുണ്ടാവുക എന്ന് പറയുന്നതും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ എഴുത്തുകളെ അവിടുത്തെ സാഹിത്യത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. വേൾഡ് കപ്പ് നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലൂടെയാണ് ഇനി യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അവിടുത്തെ ഏറ്റവും പ്രശസ്തരായി മാറിയിരിക്കുന്ന, എഴുത്തുകൾ കൊണ്ട് വലിയ മായാജാലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് നല്ല എഴുത്തുകാരിലൂടെ അവരുടെ നല്ല എഴുത്തുകളെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഈ വരുന്ന 2 മണിക്കൂർ സമയം കൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റില്ലെങ്കിൽ പോലും ഈ വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എത്രയും രാജ്യങ്ങളെ കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രയും എഴുത്തുകാരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നമുക്ക് അവരുടെ പോപ്പുലർ ആയിട്ടുള്ള അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതികളിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്ത് വരാം. അങ്ങനെ വേൾഡ് കപ്പിൽ ചരിത്രം മാത്രം നോക്കിയാൽ പോരല്ലോ, സാഹിത്യത്തിൽ അവരുടെ ചരിത്രം കൂടി നമുക്ക് അറിയണ്ടേ. അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണോ. ഇപ്പൊ കുറച്ച് പാട്ടൊക്കെ വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് കൂട്ടൊക്കെ കൂടി അങ്ങോട്ട് യാത്ര തുടങ്ങിയാലോ. ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Bookmark
0: with RJ Nanda.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വേൾഡ് കപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ വേൾഡ് കപ്പിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന കുറച്ച് രാജ്യങ്ങളിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെ പരിചയപ്പെടാം, അവരുടെ എഴുത്തുകളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കുറച്ച് മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ആദ്യം കടക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം യാത്ര ചെയ്യാനായിട്ട് പോകുന്ന രാജ്യം അർജന്റീനയാണ്. മെസ്സിയുടെ നാടാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു പുഞ്ചിരിയെത്തും അല്ലേ. പക്ഷേ അർജന്റീനയെ നമ്മുടെ ലോക സാഹിത്യത്തിന്റെ മാപ്പിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ലോക സാഹിത്യത്തിന്റെ ആ ഒരു ഗ്രൗണ്ടിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹോർഹേ ലൂയിസ് ബോഹെസ്. ബോഹെസിന്റെ കഥകൾ വായിച്ചാൽ ആദ്യം നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് കഥയാണോ അല്ലെങ്കിൽ ഒരു ചോദ്യമാണോ കഥാകാരൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്നാണ്. സറിയലിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സമയത്തെക്കുറിച്ചും നമ്മുടെ മെമ്മറിയെ കുറിച്ചും സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒക്കെ മനസ്സിലാക്കാനും മനസ്സിലാക്കാതിരിക്കാനും തക്ക രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു എഴുത്താണ്. അങ്ങനെ ഒരു കൂട്ടിക്കൊഴിച്ച ഒരു രീതിയാണ് ഹോർഹേ ലൂയിസ് ബോഹെസിന്റെ സാഹിത്യ രചനകൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുക. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒറ്റയിരുപ്പിന് അദ്ദേഹത്തിന്റെ പല എഴുത്തുകളും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഡൗട്ട് അടിച്ചേക്കാം, എന്താണ് അദ്ദേഹം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. കാരണം അത്രമാത്രം ഇന്റലക്ച്വലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ സാഹിത്യ രചനയും ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. 1899 അർജന്റീനയിലായിരുന്നു അദ്ദേഹം ജനിക്കുന്നത്. 11 വയസ്സുവരെ വീട്ടിൽ വെച്ചായിരുന്നു പഠനമൊക്കെ നടത്തിയത്. പക്ഷെ എങ്കിൽ പോലും സ്പാനിഷിലും ഇംഗ്ലീഷിലും ഒക്കെ അദ്ദേഹം നല്ല അഗ്രഗണ്യനായിട്ട് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ളിൽ ഒരു സാഹിത്യകാരനെ വളർത്തുന്നതിൽ ഈ ലൈബ്രറിയും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അറിവും ഒരുപാട് സഹായിച്ചു എന്ന് വേണം പറയാൻ. പിന്നീട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പല കുടുംബ കാരണങ്ങൾ കൊണ്ടും ഒക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ജനീവയിലേക്ക് താമസം മാറ്റുകയും ജനീവയിൽ വെച്ച് അദ്ദേഹം ഫ്രഞ്ചിലും പ്രാവീണ്യം നേടുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാലയളവിലാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള കുറച്ചധികം ടേണിംഗ് പോയിന്റ്സ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിലൂടെ സാഹിത്യരംഗത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Bookmark.
1: Bookmark
0: with RJ Nanda.
2: ഒരാൾ കാണുന്ന സ്വപ്നം മറ്റു പലരുടെയും ഓർമ്മകളുടെ ഭാഗമാണ് എന്ന് സ്വന്തം കഥകളിലൂടെ ലോകത്തോട് പറഞ്ഞ ഒരു കഥാകാരനിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. സംസാരിക്കുന്നത് ഹോർഹെ ലൂയി ബോഹസിനെ കുറിച്ചാണ്. 1923 അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം നിരവധി വോളിയംസ് ആയിട്ട് ലേഖനങ്ങളും അതുപോലെ തന്നെ കവിതകളും സാഹിത്യ ജേണൽസും ഒക്കെ ഇക്കാലയളവിലൊക്കെ അദ്ദേഹം പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് 38 അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ വന്നു ചേരുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടമാകാനും തുടങ്ങി. അതിനുശേഷം 1950 അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായും അന്ധനാവുകയും ചെയ്തു. പക്ഷെ അതൊന്നും തന്നെ വകവെക്കാതെ അദ്ദേഹം തന്റെ എഴുത്ത് തുടരുകയും ചെയ്തു. ദ ബുക്ക് ഓഫ് സാൻഡ്, ലേബ്രൻസ് തുടങ്ങിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകളെല്ലാം തന്നെ അതിനുശേഷം അദ്ദേഹം എഴുതിയവയാണ്. ജീവിതത്തെ സംബന്ധിച്ച് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ആശയങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ, അദ്ദേഹത്തിന്റെ പല കവിതകളും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളാണെന്ന് കരുതുന്ന പലതിനെയും അദ്ദേഹം പല കാര്യങ്ങളോടും ഉപമിക്കുന്ന ഒരു രീതി വരെ വളരെയധികം യുണീക്ക് ആണ് എന്ന് തന്നെ വേണം പറയാൻ. അടുത്ത എഴുത്തുകാരനിലേക്കും അടുത്ത രാജ്യത്തിലേക്കും ഒക്കെ നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് ദാ കുറച്ച് പാട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. പാട്ടൊക്കെ കേട്ട് കൂട്ടൊക്കെ കൂടി ദാ യാത്ര തുടരുകയാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
4: വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടുള്ള പല രാജ്യങ്ങളിലെയും വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെയാണ് നമ്മളിതാ ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ എപ്പിസോഡിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ അർജന്റീന കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഫ്രാൻസിലേക്കാണ് യാത്ര. ഫാഷനും കലയും ഭക്ഷണവും പോലെ തന്നെ സാഹിത്യവും കൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഫ്രാൻസ്. അവിടെ നിന്ന് ലോകം മുഴുവൻ ഹൃദയത്തിലേറ്റിയ ഒരു ചെറിയ പുസ്തകമുണ്ട്, ദ ലിറ്റിൽ പ്രിൻസ്. ഈ ഒരു നോവലിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ബുക്ക് മാർക്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ തൊട്ട് തലോടി പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ എഴുത്തുകാരനെ കുറിച്ചാണ് ഇന്നതാ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആന്റോൻ ഡെസാങ് എക്സ്യൂപെറി. ശരിക്കും ദ ലിറ്റിൽ പ്രിൻസ് എന്ന ഈ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്നാണ് പൊതുവെ ലോകത്തിന്റെ ഒരു വെപ്പ്. പക്ഷേ എങ്കിൽ പോലും ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പുസ്തകം എന്ന രീതിയിലാണ് ഇന്നും ദ ലിറ്റിൽ പ്രിൻസ് ലോകം മുഴുവൻ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു പുസ്തകമായിട്ട് അത് മാറാനുള്ള കാരണവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും ലോകം മുഴുവൻ വാഴ്ത്തിയ ആ കൃതിയെക്കുറിച്ചും ആ ഒരു എഴുത്തുകാരനെ കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കുറച്ച് പാട്ടൊക്കെ കേട്ടോടി വന്നാൽ ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Bookmark.
4: Bookmark.
3: With RJ Nanda.
5: ഏകദേശം വിവിധ ഭാഷകളിലായിട്ട് 14 കോടിയോളം കോപ്പികൾ വിറ്റ ഒരു പുസ്തകവും അതിന്റെ എഴുത്തുകാരനെ കുറിച്ചുമാണ് ഇതാ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഈ പറഞ്ഞ ബുക്ക് ദ ലിറ്റിൽ പ്രിൻസ്, എഴുത്തുകാരൻ ആന്റോയിൻ ദ സാങ് എക്സ്യൂപെറി. 1900 ഫ്രാൻസിലെ ലിയോൺ നഗരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഒരു പൈലറ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ കണ്ട ആകാശയാത്രകളിലുള്ള അനുഭവങ്ങൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ മാക്സിമം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതും. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയൊരു കാര്യം, സാഹസികതയോടൊപ്പം തന്നെ മനുഷ്യത്വവും അല്ലെങ്കിൽ മനുഷ്യ സ്നേഹവും ഒക്കെ വലിയൊരു എലമെന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട മികച്ച വാല്യൂസ് ആയിട്ട് അദ്ദേഹം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലാതെ തന്നെ നൈറ്റ് ഫ്ലൈറ്റ്, വിൻഡ്, സാൻഡ് ആൻഡ് സ്റ്റാർസ് എന്ന രീതിയിലുള്ള കൃതികളിലൂടെയും അദ്ദേഹം തന്റെ പൈലറ്റ് ജീവിതവും മനുഷ്യരുടെ വിവിധ തരത്തിലുള്ള വികാരങ്ങളെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ രചനകൾ മലയാളത്തിൽ തന്നെ അഷിത, അതുപോലെ തന്നെ പ്രൊഫസർ എസ് ശിവദാസ്, വി രവികുമാർ തുടങ്ങിയിട്ടുള്ള ഒന്നിലധികം പേരുടെ പരിഭാഷകൾ രൂപത്തിലും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഈ ഒരു കൃതി വാങ്ങി വായിക്കാനായിട്ട് നോക്കുക. കാരണം ലോകത്തിൽ തന്നെ 505 ഭാഷകളിലായിട്ടാണ് ഏകദേശം ഈ ഒരു കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത എഴുത്തുകാരനെയും അടുത്ത രാജ്യത്തെയൊക്കെ നമുക്കിനി പരിചയപ്പെടണം. കുറച്ച് പാട്ട് കേട്ട് വന്നതിന് ശേഷം

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ആക്ഷൻ
3: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
0: You are listening to Radio Sino 9.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station. Bookmark.
1: Bookmark
0: with RJ Nanda.
2: ഫ്രാൻസിൽ നിന്നും നമ്മുടെ യാത്ര ദാ എത്തി നിൽക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഈ വേൾഡ് കപ്പിന്റെ ആവേശമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ടുള്ള ചില രാജ്യങ്ങളിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. സോ അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നും ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ആ ഒരു എഴുത്തുകാരൻ, എഴുത്തുകാരൻ വേണോ എഴുത്തുകാരി വേണോ, എഴുത്തുകാരിയാവാലേ, ആ എഴുത്തുകാരി ജെയിൻ ഓസ്റ്റിൻ ആണ്. ജീവിച്ചിരുന്ന കാലഘട്ടം കൂടാതെ തന്നെ ഇന്നും നിരവധി വായനക്കാരെ സ്വന്തം കൃതികളിലൂടെ സ്വന്തമാക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ജെയിൻ ഓസ്റ്റിൻ. ജെയിൻ ഓസ്റ്റിന്റെ എഴുത്തുകളിൽ, പ്രത്യേകിച്ചും നോവലുകളിലും മറ്റു കഥകളിലും ഒന്നും വലിയ സസ്പെൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ്, കുടുംബ ബന്ധങ്ങളുടെ മൂല്യം പറയുന്നുണ്ട്, പ്രണയം പറയുന്നുണ്ട്, മനുഷ്യരുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, ഇമോഷൻസിനെ കുറിച്ചൊക്കെ വളരെയധികം ഭംഗിയായി എഴുതി വെച്ചിരിക്കുന്ന ഒരുതരം റിയലിസ്റ്റിക് എഴുത്ത് രീതി. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് പോലെയുള്ള നോവലുകൾ ഇതാ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരുപാട് ആളുകൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എടുത്ത് വായിക്കുന്നത്. സോ കാലം മാറിയാലും നമ്മുടെ മനുഷ്യരുടെ വികാരങ്ങൾ മാറില്ല എന്നുള്ളതിന് ഏറ്റവും തെളിവുള്ള ഒരു എക്സാമ്പിൾ ആണിതാ ജെയിൻ ഓസ്റ്റിനും അവരുടെ എഴുത്ത് രീതിയും. ചില എഴുത്തുകാർ കഥകളൊക്കെ എഴുതും, പക്ഷെ ചിലര് ജീവിതമാണ് എഴുതി വെക്കുന്നത്. അത്തരത്തിൽ ഒരു എഴുത്തുകാരിയാണ് ജെയിൻ ഓസ്റ്റിനും. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaalam vare vaigittu 5 mani mudal. 917 evenings.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്.
9: സുഖമാണി നില.
10: You are listening to Radio Suno
8: 91.7.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Bookmark.
1: Bookmark
0: with RJ Nanda.
2: ബുക്ക്മാർക്കാണ് നന്ദയാണ് കോടികളത്. വേൾഡ് കപ്പ് നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വേൾഡ് കപ്പിലൂടെ നമുക്ക് വളരെയധികം സുപരിചിതരായി മാറിയിരിക്കുന്ന ചില രാജ്യങ്ങളിലൂടെ നമ്മളത് എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ യാത്ര ചെയ്യുന്ന ഈ ഒരു സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രശസ്തരായി മാറിയിരിക്കുന്ന കുറച്ച് എഴുത്തുകാരെ കൂടി നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക്മാർക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലൂടെയും അവിടുത്തെ ഏറ്റവും പ്രശസ്തരായി മാറിയ എഴുത്തുകാരെയും അവരുടെ ജീവിതത്തെയും അവരുടെ എഴുത്തുകളെ ഒന്നും തന്നെ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. പക്ഷെ വളരെ ചുരുക്കം ആളുകളെ നമുക്ക് എന്താ പറയാ, ചെറിയ രീതിയിലെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് വെക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് സാധിച്ചു എന്നാണ് കേട്ടോ എന്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ നമുക്കിനി എത്താൻ പറ്റാത്ത നിരവധി രാജ്യങ്ങൾ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ സ്പെയിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഗേൽ ഡി സെവാന്റസ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതി ഡോൺ കഹോട്ടയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ബെൽജിയത്തിന്റെ മോറിസ് ബാറ്റൽലിങ്ക്, നോർവേയുടെ ജോൺ എസ്ബോ തുടങ്ങിയിട്ടുള്ള വളരെ വളരെയധികം ചരിത്രത്തിനും സംസ്കാരത്തിനും ഒക്കെ നിരവധി കാര്യങ്ങൾ സമ്മാനിച്ച അത്തരത്തിൽ പ്രശസ്തരായ എഴുത്തുകാരെ കൂടി നമുക്കിനി പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നാലും ബുക്ക്മാർക്കിന്റെ വരുന്ന എപ്പിസോഡുകളിൽ ഇവരുടെ തന്നെ കൃതികളൊക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ എപ്പിസോഡിയുടെ വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എഴുത്തുകാരിലേക്കും എഴുത്തുകളിലേക്കും ഒക്കെ കൂടി വേൾഡ് കപ്പിന്റെ ആവേശത്തോടൊപ്പം തന്നെ ഒന്ന് പോവാനായിട്ട് ഓർക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബുക്ക്മാർക്കിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നത് നന്ദയാണ്. സോ കീപ് ലിസ്ണിംഗ് റേഡിയോ സിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।